0: ഡിസ്നപ്പും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പ്രിയശ്രോതാക്കൾ, ഇന്ന് രാവിലെ 10:15 രാഗാമൃതത്തിൽ ശെമ്മങ്കുടി ശ്രീനിവാസ് അയ്യർ പാടിയ കൃതികൾ കേൾക്കാം. ഇന്ന് രാവിലെ 10:15 രാഗാമൃതത്തിലൂടെ ഇന്ന് ഉച്ചയ്ക്ക് 12:20 ശുദ്ധ ഗോപകുമാർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം.

നമ്മൾ ഗ്രാമ സൗന്ദര്യം ഓർത്തെടുക്കുമ്പോൾ അരയാലും അരയാൽ ചുവട്ടിലെ നാട്ടുവർത്തമാനക്കാരും ഇല്ലാതെ അത് പൂർണ്ണമാകില്ല. കാമുകി കാമുകന്മാരുടെ കൂടിച്ചേരലുകളുടെയും വേർപിരിയലുകളുടെയും സാക്ഷി കൂടിയാണ് അരയാൽ. കവിഭാവനയിലുള്ള അരയാലിനെക്കുറിച്ച് രണ്ട് പാട്ടുകൾ കേൾക്കാം നമുക്കിന്ന് സ്മൃതിമധുരത്തിലൂടെ. ആദ്യം ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം ജയിക്കാനായി ജനിച്ചവൻ.

ഇനി നമുക്ക് മടക്കയാത്ര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബിജു തിരുമലയാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത്. സംഗീതം നൽകിയത് ആലപ്പി രംഗനാഥ്, പാടിയത് യേശുദാസ്.

0: പ്രേക്ഷകരെ ഗ്രാമസൗന്ദര്യം വർണ്ണിക്കുന്ന കാഴ്ചയിൽ അരയാൽ ഒരു പ്രധാന കഥാപാത്രമാണ്. അതൊരു ഇഷ്ട കാഴ്ചയാണ് നമുക്ക്. അരയാലിനെ പരാമർശിക്കുന്ന രണ്ട് ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിലൂടെ നിങ്ങൾ കേട്ടത്. ആകാശവാണി ഇപ്പോൾ
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ മേരുദണ്ഡാസനത്തിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് പ്രൊഫസർ ത്രേസ്യാമ പോൾ സംസാരിക്കുന്നു.
3: യോഗയ്ക്കുള്ള പ്രത്യേകമായ പാൻറ്റും ടോപ്പും അല്ലെങ്കിൽ സ്പോർട്സ് പാൻറ്റും ടീഷർട്ടും ധരിച്ച് ചെയ്യുന്നതാണ് ഉചിതം. അടിവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം. യോഗ മാറ്റിലോ കട്ടിയുള്ള കോട്ടൺ ഷീറ്റിലോ വേണം യോഗ ചെയ്യാൻ. ധാരാളം വായുസഞ്ചാരമുള്ള മുറിയിലോ തുറസായ സ്ഥലത്തോ വേണം യോഗ ചെയ്യാൻ. അധ്വാനമുള്ള ജോലി കഴിഞ്ഞാൽ ഉടനെ യോഗാസനങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രാണായാമങ്ങൾ ചെയ്യാം. ലഘുഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂറും കട്ടിയായ ആഹാരം കഴിഞ്ഞാൽ 4.5 മണിക്കൂറും കഴിഞ്ഞേ യോഗ ചെയ്യാവൂ. ബ്രഹ്മ മുഹൂർത്തമാണ് യോഗ ചെയ്യാനുള്ള ഉചിതമായ സമയം. രാവിലെയും വൈകുന്നേരവും ഉദരം ശൂന്യമായിരിക്കുമ്പോൾ യോഗ ചെയ്യാം. സ്ത്രീകൾ ആർത്തവ സമയത്ത് യോഗ ചെയ്യരുത്. യോഗാസനങ്ങൾ അരമണിക്കൂറെങ്കിലും ദിവസവും ചെയ്താൽ രോഗങ്ങളെ അകറ്റി നിർത്താം. ഏത് പ്രായത്തിലും ഓടിച്ചാടി നടക്കാം. അന്തർസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനം 31 വയസ്സ് കഴിഞ്ഞാൽ മന്ദീഭവിക്കുന്നു. യോഗാസനങ്ങൾ ഈ ഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് ഗ്രന്ഥികളിൽ നിന്നുള്ള സ്രവങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യവും ഊർജ്ജസ്വലതയും വീണ്ടെടുക്കുന്നു. അങ്ങനെ പ്രായത്തെ പിന്നോട്ടാക്കുന്നു. ശിഥിലീകരണ ക്രിയകളും ശ്വസനക്രിയയും കഴിഞ്ഞാൽ മേരുദണ്ഡാസനം ചെയ്യുന്നതാണ് ഉചിതം. കാരണം ഈ ആസനം നട്ടെല്ലിനെ ശക്തിപ്പെടുത്തുന്നതാണ്. ഈ ആസനം ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങൾ ശ്രദ്ധിക്കുക. നട്ടെല്ലിനെ ബലപ്പെടുത്തുന്നു. നട്ടെല്ലിലെ ഡിസ്കുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാക്കുന്നു. നട്ടെല്ലിന്റെ ഉള്ളിക്കൂടി പോകുന്ന നാഡീപേശിയുടെ സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന വേദന മാറുന്നു. നടുവേദന മാറുന്നു. കാലുകൾക്ക് നല്ല ശക്തി ലഭിക്കുന്നു. മേരുദണ്ഡാസനം ചെയ്യുന്ന വിധം നമുക്ക് കേൾക്കുന്നതിനോടൊപ്പം ചെയ്തു നോക്കാം. കിഴക്കിനെയോ വടക്കിനെയോ അഭിമുഖീകരിച്ച് യോഗ മാറ്റിൽ മലർന്ന് നീണ്ടു കിടക്കുക. കൈകൾ അതാത് വശത്ത് ശരീരത്തോട് ചേർത്ത് വെക്കുക. കൈപ്പത്തികൾ കമഴ്ത്തി വെക്കുക. കണ്ണുകൾ അടയ്ക്കുക. സാവധാനം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ മുട്ടുമടങ്ങാതെ 45 ഡിഗ്രി ഏകദേശം 2.5 അടി ഉയർത്തുക. കണ്ണുകൾ തുറന്നു നോക്കിയാൽ കാൽവിരലുകളുടെ അറ്റം കാഴ്ചയുടെ രേഖയിൽ തൊട്ടു താഴെയായിരുന്നാൽ 45 ഡിഗ്രിയാണ്. സാധിക്കുന്നിടത്തോളം സമയം ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് താഴ്ത്തി യോഗ മാറ്റിൽ വെക്കുക. ഇതേപോലെ തന്നെ ഇടതുകാലും 45 ഡിഗ്രി ഉയർത്തി ചെയ്യുക. ഇനി രണ്ട് കാലുകളും ചേർത്ത് വെച്ച് കൈകളിൽ ബലം കൊടുക്കാതെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 45 ഡിഗ്രി പൊക്കുക. മുട്ടുകൾ മടങ്ങരുത്. സാധിക്കുന്നിടത്തോളം സമയം ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം

0: പ്രവർത്തിക്കാൻ. കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ജലം അമൃതാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അടുത്ത ഗാനത്തിനു മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം: 9495965321, 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30 അതിഥിയായി എത്തുന്നു ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് പി ഭാസ്കരൻ രചിച്ച് ദക്ഷിണാമൂർത്തി ഈണം നൽകി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം തച്ചോളി മരുമകൻ ചന്തു.

0: സമയം 9 മണി.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പകർച്ചവ്യാധികൾ പടരുമ്പോൾ

0: സംസ്ഥാനത്ത് മഴക്കാലം എത്തിയതോടെ പലതരത്തിലുള്ള പകർച്ചവ്യാധികളും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പകർച്ചപ്പനി മുതൽ ഷിഗല്ല വരെയും നിപ്പ കേസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ധാരാളം പേരാണ് പകർച്ചവ്യാധികൾ മൂലം ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. നിലവിലെ സാഹചര്യം നേരിടാൻ സർക്കാർ ശക്തമായ നടപടികളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 3 ദിവസത്തെ ഡ്രൈഡേ ആചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധി നിയന്ത്രണത്തിന് ദീർഘകാല പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പ് ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ഓരോ സീസണിലും പടർന്നു പിടിക്കാവുന്ന പകർച്ചവ്യാധികൾ സംബന്ധിച്ച കലണ്ടർ തയ്യാറാക്കുന്നതിനും നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതിനുമാണ് സമിതി രൂപീകരിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ.
1: കേരളത്തിലെ പകർച്ചവ്യാധികളെ തടയാൻ സമഗ്രമായൊരു പദ്ധതിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വന്നിരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ്, ഫുഡ് ആൻഡ് സേഫ്റ്റി, ഇങ്ങനെയുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വിദ്യാലയങ്ങളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഈ പദ്ധതി നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്, ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, എ സിയിൽ നിന്നും വെള്ളം വിടുന്ന ട്രേ ഉണ്ട്, അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്, ഫ്രിഡ്ജിൻ്റെ പുറയിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കും. കാരണം കൊതു വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: സംസ്ഥാനത്ത് ജൂൺ മാസത്തിൽ മാത്രം 140 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷം 200 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതായി പറയപ്പെടുന്നത്. മിക്കവാറും ജില്ലകളിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വൃത്തിഹീനമായ ഭക്ഷണത്തിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന ഷിഗല്ല വൈറസ് ശരിയായ സമയത്ത് വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ ഗുരുതരമാകാവുന്നതാണ്. ഏതു പ്രായത്തിലുള്ളവരെയും രോഗം ബാധിക്കാവുന്നതിനാൽ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. പകർച്ചപ്പനി പ്രതിദിനം 10,000 പേർക്കാണ് ബാധിക്കുന്നതായി പറയപ്പെടുന്നത്. ആശുപത്രികളിൽ പ്രത്യേകം പനി ക്ലിനിക്കുകൾ വരെ സജ്ജമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ലെജിസ്ലേച്ചേഴ്സ് ഹെൽത്ത് ക്ലിനിക്കിലെ ഡോക്ടർ ആർ ജ്യോതിശങ്കർ.
2: നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട

0: ആരോഗ്യ വിഷയമാണ് പകർച്ചപ്പനികൾ. കേരളത്തിൽ ഓരോ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, അതുപോലെ മറ്റു വൈറൽ പനികൾ എന്നിവയുടെ എണ്ണം വർദ്ധിക്കാറുണ്ട്. എന്നാൽ നാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഈ പ്രതിസന്ധിയെ നമുക്ക് എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും. ഇതിലേക്കായി നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ വേണ്ട ചില സുപ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, കൊതുക് നശീകരണവും ഡ്രൈ ഡേ ആചരണവും. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ തുടങ്ങിയവ കൊതുകജന്യ രോഗങ്ങളാണ്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഇവ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. ചിരട്ടകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഉപേക്ഷിക്കപ്പെട്ട ടയറുകൾ, ഫ്രിഡ്ജിന്റെ പുറകിലെ ട്രേ, വീടിനകത്തെ ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ കെട്ടിനിൽക്കുന്ന വളരെ കുറഞ്ഞ അളവിലുള്ള വെള്ളം പോലും കൊതുകിന് പെരുകാൻ മതിയാകും. ഒരു സ്പൂൺ വെള്ളത്തിൽ പോലും ഈഡിസ് കൊതുകിന് മുട്ടയിട്ട് വളരാനാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് തടയാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഡ്രൈ ഡേ ആചരിക്കുക എന്നത്. നമ്മുടെ പുതിയ ഡ്രൈ ഡേ കലണ്ടർ പ്രകാരം നാം കൃത്യമായി എല്ലാ ആഴ്ചകളിലും ശുചീകരണം നടത്തേണ്ടതുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ നാം മാറ്റിവെക്കുന്നത് വലിയൊരു മാറ്റം കൊണ്ടുവരും. രണ്ടാമതായി, എലിപ്പനി പ്രതിരോധം. രണ്ടാമത്തെ പ്രധാന വില്ലൻ എലിപ്പനിയാണ്. മലിനജലത്തിലൂടെയും ചെളിയിലൂടെയുമാണ് എലിപ്പനിയുടെ ബാക്ടീരിയ പകരുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കർഷകർ, ശുചീകരണ തൊഴിലാളികൾ, അതുപോലെ മഴവെള്ളത്തിലും ചെളിയിലും ഇറങ്ങി ജോലി ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാലിലോ ശരീരത്തിലോ ചെറിയ മുറിവുകളുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ എളുപ്പത്തിൽ ശരീരത്തിൽ പ്രവേശിക്കും. മലിനജലവുമായി സമ്പർക്കം വരുന്നവർ നിർബന്ധമായും കയ്യുറകളും ഗംബൂട്ടുകളും ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൊഴിലിനായി ചെളിയിലോ വെള്ളത്തിലോ ഇറങ്ങുന്നവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളികകൾ കൃത്യമായി കഴിക്കുക എന്നതാണ്. ഇത് എലിപ്പനി ഉണ്ടാകാനുള്ള സാധ്യത 21% വരെ കുറയ്ക്കും. മൂന്നാമതായി, ജലജന്യ രോഗങ്ങളും വ്യക്തി ശുചിത്വവും. വയറിളക്ക രോഗങ്ങളായ കോളറ, ഷിഗല്ലോസിസ്, ടൈഫോയിഡ് എന്നിവ ജലജന്യ രോഗങ്ങളാണ്. ഇവയെ തടയാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അതുപോലെ ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കാനും പുറത്തുനിന്നുള്ള തുറന്നുവച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. സോപ്പിട്ട് കൈകൾ കഴുകുന്ന ശീലം തുടരുക. കൂടാതെ ചുമയോ ജലദോഷമോ ഉള്ളവർ പൊതു ഇടങ്ങളിൽ പോകുമ്പോഴും ആശുപത്രികൾ സന്ദർശിക്കുമ്പോഴും മാസ്ക് ധരിക്കുന്നത് രോഗം പകരുന്നത് തടയാൻ സഹായിക്കും. ഇനി, പനി വന്നാൽ എന്ത് ചെയ്യണം? പലരും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സ്വന്തമായി മരുന്ന് വാങ്ങി കഴിക്കുന്ന പ്രവണതയുണ്ട്. ഇത് വളരെ അപകടകരമാണ്. എലിപ്പനിക്കും ഡെങ്കിപ്പനിക്കും തുടക്കത്തിൽ തന്നെ ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാം. പനി വന്നാൽ ഉടൻ തന്നെ അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലോ ഡോക്ടറെയോ സമീപിച്ച് ചികിത്സ തേടുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കരുത്. പനിയുള്ളപ്പോൾ ധാരാളം വെള്ളം കുടിക്കുകയും പൂർണ്ണ വിശ്രമം എടുക്കുകയും ചെയ്യുക. പകർച്ചപ്പനികളെ പ്രതിരോധിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. നമ്മുടെ വീടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തം എന്ന ലക്ഷ്യം നമുക്ക് ഒരുമിച്ച് പ്രാവർത്തികമാക്കാം. ജാഗ്രതയോടെ നമുക്ക് ഈ മഴക്കാലത്തെ നേരിടാം.
1: മഴക്കാലം എത്തിയതോടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാനുള്ള സാധ്യത ഏറെയാണ്. ജലജന്യ രോഗങ്ങൾ പെരുകുന്നതിനുള്ള കാരണവും ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. വയറിളക്കം, കോളറ, മഞ്ഞപ്പിത്തം, വയറുകടി, ടൈഫോയിഡ് തുടങ്ങിയവയെല്ലാം തന്നെ ജലവുമായി ബന്ധപ്പെട്ട് പകരുന്നവയാണ്. കുടിക്കുന്നതിന് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ആഹാരം കഴിക്കുന്നതിനു മുമ്പും ശൗചാലയങ്ങൾ ഉപയോഗിച്ച ശേഷവും കൈകൾ ശുദ്ധമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സ്കൂളുകളിൽ പ്രത്യേകം ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. തിരുവനന്തപുരം കരകുളം ഗവൺമെന്റ് LPBSലെ പ്രധാന അധ്യാപിക ശ്രീമതി മായ NS.
2: വയറിളക്ക ജന്യ രോഗങ്ങളും പനിയുമൊക്കെ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഇവയൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി വളരെയേറെ മുൻകരുതലുകൾ സ്കൂളിൽ എടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. യഥേഷ്ടം വെള്ളം സ്കൂളിൽ തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട് എല്ലാ ദിവസവും. പിന്നെ സ്കൂളും പരിസരവും ഒക്കെ വളരെ ശുചിത്വത്തോടുകൂടി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് മുൻപും പിൻപും കൈ കഴുകാൻ കുട്ടികളെ നിർബന്ധിക്കുന്നുണ്ട്. ടോയ്ലറ്റിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ടോയ്ലറ്റിലും സോപ്പുകൾ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൈ കഴുകുന്ന ഇടങ്ങളിലെല്ലാം ഹാൻഡ് വാഷും കരുതിയിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. പിന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വളരെ നന്നായി കഴുകി ഉപയോഗിക്കാൻ അവരെ നിർദ്ദേശിക്കുകയും സ്കൂളിൽ വളരെ ശുചിത്വത്തോടുകൂടി നന്നായി കഴുകി തന്നെയാണ് പാചകത്തിനും ഉപയോഗിക്കുന്നത്. പിന്നെ ഹെൽത്തിന്റെ പോസ്റ്ററുകളൊക്കെ ക്ലാസ് ഗ്രൂപ്പിൽ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന പോസ്റ്ററുകളെല്ലാം ക്ലാസ് ഗ്രൂപ്പിൽ കൊടുക്കുകയും PTA മീറ്റിംഗിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം രക്ഷിതാക്കൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. പനി, വയറിളക്കം, രക്തം കലർന്ന മലം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ചികിത്സ നേടാനും രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം പാകം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഇതിനൊക്കെതിരെ പ്രതിരോധത്തിനുള്ള ഒരു പോസ്റ്റർ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവ സ്കൂളിന്റെ പല ഭാഗങ്ങളിലും പതിക്കുകയും ചെയ്തിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ എലിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ ആരോഗ്യവകുപ്പ് ജാഗ്രതയും നിരീക്ഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. വൈറൽ പനി ആകാമെന്ന് കരുതി ചികിത്സ വൈകിപ്പിക്കുന്നത് എലിപ്പനി മാരകമാകാൻ കാരണമാകുന്നതാണ്. അതിനാൽ പനി പിടിച്ചാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക എന്നത് പ്രധാനമാണ്. രോഗാണുക്കൾ കലർന്ന മലിനജലത്തിൽ ചവിട്ടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കാലിൽ മുറിവുണ്ടെങ്കിൽ അതിലൂടെ ബാക്ടീരിയ ശരീരത്തിനകത്ത് പ്രവേശിക്കാവുന്നതാണ്. ശരീരത്തിൽ മുറിവുകളില്ലെങ്കിലും ദീർഘനേരം മലിനജലത്തിൽ നിൽക്കുന്നതും അതുപോലെ ഈ സാഹചര്യത്തിൽ പണിയെടുക്കുന്നവരും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറെ നേരം വെള്ളത്തിൽ ചവിട്ടുന്നത് വഴി കാലിലെ ത്വക്ക് മൃദുലമാകുകയും അതിലൂടെ രോഗാണു പ്രവേശിക്കുകയും ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് ഓടകളും മറ്റും നിറഞ്ഞൊഴുകുമ്പോൾ അതിലൂടെ ചവിട്ടി നടക്കുന്നതും ജാഗ്രതയോടെ വേണം. തിരുവനന്തപുരം മാണിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീമതി നിഷ എൻ.
3: പകർച്ചപ്പനികളിൽ പലതും ഗുരുതരമായ ആരോഗ്യ സാഹചര്യങ്ങളും സൃഷ്ടിക്കാറുണ്ട്. അതിനാൽ രോഗത്തിനൊപ്പം ആശങ്കകളും പനി പകർന്നു നൽകുന്നു. വായുവിലൂടെയാണ് വൈറൽ പനി പകരുന്നത്. പനി ബാധിച്ചാൽ ചികിത്സ തേടുകയും വിശ്രമിക്കുകയും ചെയ്യേണ്ടി വരും. വൈറൽ പനി ആസ്മ രോഗികളിൽ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കും. ന്യൂമോണിയയിലേക്ക് മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. പനിയുള്ളവർ വീട്ടിലിരുന്ന് വിശ്രമിക്കാൻ ശ്രമിക്കണം. യാത്രകൾ പരമാവധി ഒഴിവാക്കുക. മാസ്ക് ഉപയോഗിക്കുന്നത് ശീലമാക്കുന്നതിലൂടെ കോവിഡിനെയും മറ്റു പനികളെയും ഒരു പരിധിവരെ തടയാനാകും. പനിയുടെ ലക്ഷണം നോക്കി ഭയപ്പെടാതെ ചികിത്സ തേടുകയാണ് ഈ അവസരത്തിൽ ചെയ്യേണ്ടത്. ഗൃഹസന്ദർശനത്തിനെത്തുന്ന ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. പകർച്ചപ്പനി പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനം വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ്. കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കുടിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. ടോയ്ലറ്റ് ഉപയോഗത്തിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ആഹാര സാധനങ്ങൾ മൂടിവെക്കുക. വാട്ടർ ടാങ്കുകൾ കൃത്യമായി വൃത്തിയാക്കുക. കിണർ വെള്ളം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക. സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന അകലമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിയെടുത്ത് ഉപയോഗിക്കുക. രോഗിയെ സ്പർശിക്കുകയാണെങ്കിൽ കൈകൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക. വൈറൽ പനിയുടെ ലക്ഷണവുമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ രോഗികൾ ആശുപത്രിയിൽ എത്തുന്നത്. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, ഏതുതരം പനിയായാലും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക, ചികിത്സ എടുക്കുക. സ്വയം ചികിത്സ എടുക്കരുത്. പനി തുടങ്ങിയ സമയക്രമം കൃത്യമായി ഡോക്ടറോട് പറയുക. ആന്റിബയോട്ടിക്സ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. നല്ലതുപോലെ വിശ്രമിക്കുക. രോഗപ്രതിരോധമാണ് രോഗചികിത്സയേക്കാൾ പ്രധാനം.
1: മഴക്കാലം കൊതുകുജന്യ രോഗങ്ങളുടെ കാലം കൂടി ആയതിനാൽ കൊതുകുകളെ നിയന്ത്രിക്കുകയാണ് പ്രധാനം. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കുൻഗുനിയ, മന്ത്, ജപ്പാൻ ജ്വരം തുടങ്ങിയവയെല്ലാം കൊതുകു വഴി പകരുന്നതാണ്. കൊതുകുകളെ നിയന്ത്രിക്കുന്നതിന് ആദ്യം വീടും പരിസരവും വൃത്തിയാക്കുക എന്നതാണ്. മഴക്കാലമായതിനാൽ മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുക. കുപ്പികൾ, അവയുടെ അടപ്പുകൾ, മുട്ടത്തോട് ഒരു സ്പൂൺ വെള്ളം പോലും കെട്ടി നിൽക്കുന്ന ഏതു വസ്തുവും നിർമാർജനം ചെയ്യേണ്ടതാണ്. ഇതിലെല്ലാം കൊതുക് മുട്ടയിട്ട് പെരുകാനും സാധ്യതയുണ്ട്. വാതിലുകളും ജനലുകളും കൊതുക് കടക്കാത്ത തരത്തിലുള്ള സ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിൽ കൊതുക് കടിയേൽക്കാത്ത തരത്തിലുള്ള വസ്ത്രം ധരിക്കുക, കൊതുക് നാശിനികൾ ഉപയോഗിക്കുക തുടങ്ങിയവയെല്ലാം ചെയ്യാവുന്നതാണ്. വീടുകളിലെ പ്ലാസ്റ്റിക്കും മറ്റ് പാഴ്വസ്തുക്കളുമെല്ലാം തന്നെ ഹരിത കർമ്മ സേന അംഗങ്ങൾക്ക് നൽകാവുന്നതാണ്. സേനയിലെ അംഗങ്ങൾ എല്ലാ വീടുകളിൽ നിന്ന് ശേഖരിച്ച് തരംതിരിച്ച് മാറ്റുന്നത് വഴി വീടും പരിസരവും ശുചിയാക്കാവുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പൂജപ്പുര വാർഡിലെ ഹരിത കർമ്മസേന അംഗമായ ശ്രീമതി മോളി സുരേഷ്.
4: ഞങ്ങൾ 13 അംഗങ്ങളുണ്ട് ഇപ്പോൾ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കാൻ. ഞങ്ങൾ എല്ലാ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ പലരും നമുക്ക് പ്ലാസ്റ്റിക് തരാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മിക്ക വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് തരുന്നുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ഇപ്പോ റോഡിലോ പൊതുസ്ഥലങ്ങളിലോ ആരും വലിച്ചെറിയുന്നുമില്ല, കത്തിക്കുന്നുമില്ല. ഞങ്ങൾ ഈ പോകുമ്പോഴേ കത്തിക്കുമ്പോഴുണ്ടാകുന്ന ദൂഷ്യ വശങ്ങളെ കുറിച്ച് ഞങ്ങൾ അവർക്ക് ബോധവൽക്കരണം കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും അതൊക്കെ പറയാറുണ്ട്. എല്ലാവരും കഴുകി വൃത്തിയാക്കി പ്ലാസ്റ്റിക്കാണ് ഞങ്ങൾ ശേഖരിക്കുന്നത്. അത് ശേഖരിച്ച് പ്ലാസ്റ്റിക് തരം തരംതിരിച്ച് കോർപ്പറേഷന്റെ വണ്ടി തന്നെയാണ് വന്ന് നമുക്കിത് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കൊരു ഗോഡൗൺ ഉണ്ട്, അവിടെ ഞങ്ങളിത് വയ്ക്കും. ഇതിന് മുന്നേ കാലങ്ങളിൽ പലരും ഈ പദ്ധതിയായിട്ട് സഹകരിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും, എല്ലാ വീട്ടുകാരും സഹകരിക്കുന്നുണ്ട്. എല്ലാ റെസിഡൻസിയിലെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ഞങ്ങളോട് നല്ല സഹകരണമാണ്. നന്നായിട്ട് എല്ലാ വീട്ടുകാരും പ്ലാസ്റ്റിക് നിർമാർജ്ജനം ചെയ്യുന്നതിനോട് സഹകരിക്കുന്നു.
1: പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള മാർഗം പരിസര ശുചിത്വം, ഭിത്തി ശുചിത്വം മുതലായവയാണ്. ഒപ്പം കുടിവെള്ളം, ഭക്ഷണം എന്നിവ മലിനമാകാതെ ശ്രദ്ധിക്കുക. സാനിറ്റൈസർ പോലെയുള്ള അണുനാശിനികൾ എപ്പോഴും കരുതുക. പുറത്തു പോയി വന്ന ശേഷം ശരീരം അണുവിമുക്തമാക്കുക. കുടുംബത്തിലെ ഓരോ വ്യക്തിയും ഇത്തരം സാഹചര്യത്തോട് ജാഗ്രതയോടെ പെരുമാറുക. വീടുകളിൽ ഡ്രൈ ഡേ ആചരിച്ച് ശുചീകരണം എല്ലാ തലങ്ങളിലും ഉറപ്പാക്കുന്നത് പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ സഹായകമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആകാശവാണി, സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും 30 സെക്കൻഡും.
3: ഹലോ സന്ദേശഗാനം.

0: ചാറ്റൽ മഴ പോലെ മനംകവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. പ്രിയ ആകാശവാണി, വളരെ കാലമായി ഒരു കത്ത് എഴുതണം എന്ന് വിചാരിച്ചിട്ട്. ഹലോ സന്ദേശഗാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നല്ല പ്രോഗ്രാമാണ്. ഇന്ന് ഞാൻ ഈ കത്ത് എഴുതുന്നത് എൻ്റെ അനുജത്തിക്ക്, ദിനകല ശ്രീനിവാസന്, ഒരു സർപ്രൈസ് കൊടുക്കാനാണ്. ആൾ നല്ലതുപോലെ പാട്ട് പാടുന്ന ഒരാളാണ്, നല്ല ഒരു പാട്ട് പാടിപ്പിക്കണം. ഈ കത്ത് എഴുതിയത് ആരാണ് എന്ന് പറയാതെ എന്ന് ശശികല കൃഷ്ണൻ. നമുക്ക് വിളിച്ചു നോക്കാം, ദിനകല സർപ്രൈസ്ഡ് ആവുമോ എന്ന് നോക്കാം. ഹലോ, ആ ഇത് ദിനകല ശ്രീനിവാസൻ അല്ലേ? ഇപ്പൊ തിരക്കിലാണോ? പെട്ടെന്ന് ഒരു പാട്ട് പാടി തന്നാൽ പെട്ടെന്ന് പറയാം.
1: പെട്ടെന്ന് പാട്ട് പാടിത്തരണം. ഇത് ആരെന്നെ വിളിച്ചേക്കുന്നു? ഇപ്പോ
0: ഒരു പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ.
1: ഞാന് കുറച്ചൊരു ഇതില് നിക്കായിരുന്നു.
0: എവിടെ നിക്കാണ്?
1: ഞാനിപ്പോ ട്രാവൽ ചെയ്യുവാണ്.
0: ബസ്സിനകത്താണോ?
1: അല്ല, കാറില.
0: ആ, അപ്പൊ പിന്നെ കാറിൽ ധൈര്യമായിട്ട് ഇരുന്ന് പാടാലോ. പാട്ട് പാടുമെന്ന് അറിയാന്നുള്ള ആൾക്കാരല്ലേ കൂടെ ഉള്ളു?
1: പാട്ട് പാടുന്ന അറിയാവുന്ന ആൾക്കാരാണ് കൂടെ ഉള്ളത്. ഞാനിപ്പോ കൊറേ നാളായില്ലേ പാടിയിട്ട്.
0: അപ്പൊ പിന്നെ ഉറപ്പായിട്ടും പാടണം. പാടാൻ അറിയുന്ന ആളിങ്ങനെ പാടാതിരിക്കാൻ പാടില്ല.
1: ശ്രമിച്ചു നോക്കാം.
0: പിന്നല്ല.
1: പിന്നെ

0: குமிரை பரபிரம்மா என்று நினைக்க என்ன தவம் செய்தனே சோத
1: അങ്ങനെ ഒരുപാട് തപസ്സൊന്നും ചെയ്യാതെ ചോദിച്ചപ്പോ തന്നെ പാട്ട് പാടി തന്നതിന് നന്ദി. അപ്പൊ എന്തായാലും പാട്ട് കിട്ടിയ സ്ഥിതിക്ക് എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഞാൻ വിളിച്ച കാര്യം നടന്നല്ലോ, പിന്നെ ഇനി ആരാ എന്താ പറഞ്ഞിട്ട് ഇത് കാര്യം.
0: എനിക്കൊരു ഐഡിയ കിട്ടിയില്ല.
1: അതെന്താ കിട്ടാത്തത്?
0: സ്റ്റേഷൻ ഡയറക്ടർ എആർന്ന് കേട്ടോ, അത് എങ്ങനെ ഇത് വന്നു എന്ന് അറിയില്ലല്ലോ.
1: സ്റ്റേഷൻ ഡയറക്ടർ എആർ
0: അങ്ങനെ എനിക്ക് വന്നത്. എനിക്ക്
1: എവിടെ വന്നത്?
0: ഫോണിൽ വന്നത്.
1: ഫോണിൽ വന്നതോ? ഫോണിൽ അതിപ്പോ എന്റെ പേര് വേറെ എന്തെങ്കിലും പേര് സേവ് ചെയ്ത് വെച്ചാലും അങ്ങനെയൊക്കെ വരുമല്ലോ വേറെ ആരെങ്കിലും. അപ്പൊ എന്തായാലും ഇങ്ങനെ ഈ നേരത്തൊരു കാപ്പി കിട്ടിയതില് വലിയ സന്തോഷം. ശശികല കൃഷ്ണനെ അറിയാമോ?
0: ശശികല ചേച്ചിയാ?
1: ശശികല ചേച്ചിയുടെ ശബ്ദം ഇങ്ങനെയാണോ?
0: ശശികല ചേച്ചി പറഞ്ഞാണോ?
1: ശശികല ചേച്ചി പറഞ്ഞിട്ടാ? എന്ത് ശശികല ചേച്ചി ഒരു കത്തെഴുതി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിക്ക്.
0: ആരൊക്കെയാണ്?
1: ശശികല, ദിനകല,
0: ശ്രീകല, ശശികല, ജയകല, ദിനകല.
1: ഓ, എല്ലാം ഒരു കലയാണ്, ഫുൾ കലാകുടുംബമാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരല്ലാതെ മറ്റു രണ്ടുപേരും പാടൂലേ?
0: എല്ലാവരും പാടുന്നവരാണ്, പാട്ട് പഠിച്ച ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്.
1: അങ്ങനെ
0: അച്ഛനും എല്ലാവരും ടാലന്റഡ് ആണ്, എല്ലാവരും കൊച്ചന്മാരെ ഫാമിലി ഫുള്ള്.
1: അപ്പൊ വലിയ സന്തോഷം. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാ വെക്കേണ്ടേ?
0: അതാണ് വേണ്ടത്,
1: സമൂഹം എന്ന സിനിമയിലെ പാട്ട്. പാട്ട് വെക്കാം. വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. പേരൊന്നും പറയാതെ അനിയത്തിയെ സർപ്രൈസ് ചെയ്യിക്കണം എന്നൊക്കെയാണ് ചേച്ചി എഴുതിയിരുന്നത്. ആണോ? എന്നാണ് ബർത്ത്ഡേ വരുന്നത്? ആ, അപ്പൊ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. അത് ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇത് ഞങ്ങളുടെ വക സ്പെഷ്യൽ. അപ്പോ പാട്ട് കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്.
0: ഓക്കേ, താങ്ക് യു വെരി മച്ച്.

0: എൻ്റെ പേര് ശാന്തി സജീവൻ. ഞാൻ ഇതിനു മുമ്പേ രണ്ട് കത്ത് അയച്ചിട്ടുണ്ട്. അത് പരിഗണിച്ചില്ല. ഇതെങ്കിലും പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ കത്ത് എഴുതുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും വിവാഹ വാർഷികം ജൂൺ 15-നാണ്. ചേട്ടൻ്റെ പേര് രാജീവൻ, ചേട്ടത്തിയുടെ പേര് ഉഷ രാജീവൻ. ഞാനും ഉഷയും ഒരേ പ്രായമാണ്, കൂട്ടുകാരികളുമാണ്. എൻ്റെ വിവാഹമാണ് ആദ്യം കഴിഞ്ഞത്. ഉഷയെ ഒന്ന് വിളിക്കാമോ? ഉഷ നല്ലവണ്ണം പാടും. എൻ്റെ ഭർത്താവും ചേട്ടനും പട്ടാളത്തിൽ നിന്ന് വിരമിച്ചവരാണ്. ഈ കത്ത് പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. ശാന്തി സജീവൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ഉഷ രാജീവനാണോ? ഉഷ രാജീവൻ തിരക്കിലാണോ?
1: നല്ല ശബ്ദം, പെട്ടെന്ന് മനസ്സിലായില്ല.
0: തിരക്കിലല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു വിളിച്ചതാ.
1: നിതിനാണോ?
0: നിതിനൊന്നുമല്ല, ഉഷ രാജീവിന്റെ പാട്ടിന്റെ ഒരു ആരാധകൻ. പാട്ട് കേൾക്കാൻ വിളിച്ചതാ. അത് പാട്ട് പാടി കഴിഞ്ഞ് പറയാം. പാട്ട് കഴിഞ്ഞ് ഒയ്യടാ, എനിക്കറിയാം പാട്ടൊക്കെ പാടുമെന്ന്. പാട്ട് പാടി തീർന്നാൽ അപ്പൊ തന്നെ പറയും ആരാന്ന്. ആ, അത് പറ്റൂല. ആദ്യം ഞാനല്ലേ പറഞ്ഞത്. മോശമല്ലേ ഇങ്ങനെ കണ്ടീഷനൊക്കെ വയ്ക്കും. ഒന്നുമല്ലെങ്കിലും പാട്ട് കേൾക്കാൻ വിളിച്ച ഒരു ആരാധകനല്ലേ. ഹലോ
1: ഹലോ,
0: ചേട്ടൻ പട്ടാളത്തിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എന്താണ് പരിപാടി? ചേട്ടന്റെ അടുത്താണോ ഇടക്കിടക്ക് തിരിഞ്ഞു തിരിഞ്ഞ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ? ആ, അപ്പൊ റെഡി, 1, 2, 3, 4.
1: ഏതോ പാട്ട് പാടാ, പെട്ടെന്ന് ഒരു പാട്ട് പാടാന്ന് പറഞ്ഞാ ഞാൻ അങ്ങനെ ഒരുപാട് പാട്ടുകാരിയല്ല. അപ്പൊ പിന്നെ എന്നാലല്ലേ പെട്ടെന്ന് ഓർമ്മ വരുന്നുള്ളൂ.
0: ഒരുപാട് പാട്ടറിയാന്നുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ പാടിയേ പറ്റൂ, അതൊക്കെ ഓർമ്മ വരും.
1: കദളി കൺ കദളി ചൻ കദളി പൂവേനോ, കവിളിൽ പൂമുദമുള്ളൊരു പെൺപൂവേനോ പുക്കാര. കദളി കൺ കദളി ചൻ കദളി പൂവേനോ, കവിളിൽ പൂമുദമുള്ളൊരു പെൺപൂവേനോ പുക്കാര. പാടി.
0: അത് ശരി, അത്ര ഉള്ള ഒരു ശാന്തി സജീവൻ അറിയോ?
1: അറിയാം.
0: ആരാ?
1: അത് അനിയന്റെ വൈഫാ, ശാന്തി.
0: ശാന്തി സജീവൻ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു കത്തയച്ചിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും വിവാഹ വാർഷികം ജൂൺ 15-നാണ്, അതിൻ്റെ ആശംസ പറയണം എന്ന്. അങ്ങനെ ആശംസ പറയാൻ വിളിച്ചതാണ്. ഹാപ്പി ആനിവേഴ്സറി. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന്. അപ്പോൾ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ആ, സർപ്രൈസ് ചെയ്യിക്കുക എന്നതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോ ഇതൊരു
2: ചലച്ചിത്ര,
0: അത് ശരി, അവിടെ അടുത്തുണ്ടായിരുന്നല്ലേ. അത് ശരി, അപ്പൊ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കിട്ടിയാലും വലിയ നമുക്കും സന്തോഷം.
2: തീർച്ചയായിട്ടും, കാരണം ഇങ്ങനെ ആകാശവാണി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ആളാണ്. ശബ്ദം എനിക്ക് പരിചിതമാണ്.
0: ഫോണ് ചേട്ടൻ എടുത്തിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ.
2: അല്ല, അത് എന്തായിരുന്നു വൈഫിന്റെ റിയാക്ഷൻ ഒന്ന് കാണണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു.
0: അത് ശരി.
2: ഞാൻ സാറ് കേരള യൂണിവേഴ്സിറ്റി അത്ലറ്റിക് കോച്ചാണ്. ഞാൻ ഇടയ്ക്കിടെ ആകാശവാണിയിൽ വരാറുണ്ട്. എന്റെ കളിക്കളത്തിലുള്ള പ്രോഗ്രാമത്തിൽ എന്റെ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്.
0: ഓ, ശരി ശരി. ഓ, അതാണ്.
2: ഞാൻ വളർന്നവൻ പോയിരുന്നല്ല, ആകാശവാണിയുടെ തൊട്ടടുത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിലാണ്.
0: അത് ശരി. ഒരു മതിലിന്റെ അപ്പുറത്ത്.
2: അതെ അതെ, ഒരു മതിലിന്റെ അപ്പുറം. ഞാൻ നമ്മുടെ ഒരുപാട് യഥാകാല സ്മരണകളുള്ള സ്ഥലമാണത്.
0: അടിപൊളി. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ട് വെക്കണം?
1: ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്.
0: ഓക്കേ, ഞാൻ ഹോൾഡ് ചെയ്യാം.
1: ഞാനൊരു പാട്ട് പിന്നെ ഒരു യുഗ്മഗാനം പാടിയിട്ടുണ്ടായിരുന്നു. പാടി റെക്കോർഡ് ചെയ്ത് വെച്ച് അത് സ്വയം കേൾക്കാറുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? ജയചന്ദ്രന്റെ ആ എന്റെ ഹസ്ബൻഡിന് ഓളങ്ങൾ താഴെ അത് കേൾപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും പഴയ പാട്ടിന്റെ ആൾക്കാരാ.
2: പാടാറുണ്ട്.
1: ഞാൻ ഗ്രന്ഥശാലയിലെ ഒരു ലൈബ്രറിയിലെ വനിതാവേദിയുടെ പ്രസിഡന്റായിരുന്നു. അപ്പൊ ഞങ്ങൾ കുട്ടികളെയൊക്കെ പിന്നെ കാറ്റഗറി വൈസ് ഞങ്ങൾ കൊണ്ടുപോയി താലൂക്ക്, ഡിസ്ട്രിക്ട്, ജില്ല, അങ്ങനെ അങ്ങനെ പോവായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 8-10 വർഷം റെഗുലർ ആയിട്ട് ഇങ്ങനെ വിന്നർ ആയിരുന്നു. കുറച്ച് യങ്ങായിരുന്നോണ്ട് കുറച്ച് നല്ലവണ്ണം പാടാൻ പറ്റി. ഇപ്പോഴൊക്കെ കുറച്ച് ഏജ്ഡ് ആയതുകൊണ്ട് പാട്ടിനൊക്കെ കുറച്ച്.
0: അങ്ങനെയൊന്നുമില്ല, പാട്ട് പാട്ട് സന്തോഷമല്ലേ.
1: ഞാനിങ്ങനെ 24-hour വീട്ടില് ജോലി, അടുക്കളയില് ജോലി ചെയ്യുമ്പോഴൊക്കെ പാട്ട് പാടിക്കോന്നിരിക്കും.
0: പിന്നല്ല, അതാണ് സംഗീതം, സന്തോഷം, സമാധാനം.
1: അതെ.
0: അപ്പൊ കടത്ത് എന്ന സിനിമയിലെ പാട്ടാണ് ഓളങ്ങൾ താളം തെല്ലുമ്പോൾ എന്നുള്ള പാട്ട്. ശ്യാമിന്റെ സംഗീതം ബിച്ചു തിരുമലയുടേതാണ് വരികൾ. ഉണ്ണുമേനോൻ പാടിയത്.
1: താങ്ക് യു വെരി മച്ച് വൺസ് മോർ. ഞാൻ ആദ്യം ആരെന്ന് പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയപ്പോ എനിക്ക് ആരാണ് എന്താണെന്നൊന്നും അറിയാതെ.
0: അതല്ലേ അതിന്റെ രസം.
1: താങ്ക് യു വെരി മച്ച് ശാന്തി സജീവനും ഒരു താങ്ക് യു.
0: അതെ അതെ എല്ലാ താങ്ക് യു അവിടെയാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: ഹായ്, ഹലോ സന്ദേശഗാനം. എൻ്റെ പേര് റെനോൾഡ്. കൊല്ലമാണ് സ്ഥലം. ആകാശവാണിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഹലോ സന്ദേശഗാനം. ഈ വരുന്ന 27-ാം തീയതി എൻ്റെ ഫ്രണ്ട് നിത്യയുടെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ 11 വർഷമായി ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. നിത്യയ്ക്ക് ചെടികൾ ഒരുപാട് ഇഷ്ടമാണ്. വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. നിത്യയുടെ ഹസ്ബൻഡ് ശശി, മക്കൾ ഷാരോൺ, അന്വിഷ ആണെന്ന് തോന്നുന്നു, ഒരാൾ കാനഡയിലാണ്, മറ്റേയാൾ നോർവേയിൽ. ബർത്ത്ഡേ ആണ്, നിത്യയെ വിളിച്ച് ഒന്ന് വിഷ് ചെയ്യണേ. വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കാരണം ഞാൻ വായിച്ചതെല്ലാം ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിത്യയെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം.
1: ഹലോ
0: ഹലോ, ഇത് നിത്യയാണോ?
1: ആണല്ലോ.
0: വീട്ടിലെ ചെടികളൊക്കെ എന്ത് പറയുന്നു? വീട്ടിലെ ചെടികൾക്കെല്ലാം സുഖമായിരിക്കുന്ന പോലെ പുറത്തുള്ള മക്കളും സുഖമായിരിക്കുന്നല്ലോ. ആരാ എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഒരു അഡ്വാൻസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതുകൊണ്ടല്ലേ അഡ്വാൻസ്ഡ് ആയിട്ട് പറയട്ടെ എന്ന് പറഞ്ഞത്. സാധാരണ എന്താണ് ഒരാൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഇതെന്നാണ് ചോദിക്കുന്നത്? കഷ്ടം, സങ്കടം. എനിക്ക് വേണ്ട, ഇനി താങ്ക് യു കയ്യിൽ വെച്ചിരുന്നാ മതി. ആ ചെടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അല്പമെങ്കിലും ഈ ബർത്ത്ഡേ വിഷിന് പറഞ്ഞ എന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പോയി. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ആ വീട്ടിൽ വന്ന ചെടി ഏതാ? ആണോ? എന്നാലും ഇപ്പം ഏറ്റവും പെറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ചെടി ഏതാ? ഇത് കൊള്ളാം. നാട്ടിൽ മൊത്തം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ മാത്രം എങ്ങനെ ചെടി ഉണങ്ങിപ്പോയത്? ഇത് ഏതാ സ്ഥലം? ഇത് കേരളത്തിലുള്ള സ്ഥലമല്ലേ? ഒന്നുമല്ലെങ്കിലും ഞാൻ അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ലേ. ആലോചിക്കണ്ട, നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്, അതുകൊണ്ട് ശബ്ദം കേട്ടിട്ടൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ പാട്ട് പാടാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഒരു പാട്ട് പാടിയിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവൻ ആരാന്ന് പറയാന്ന്. ഇത് കൊള്ളാം, ഭീഷണിപ്പെടുത്തിയാലൊന്നും പറ്റൂല. ഈ നമ്പരൊക്കെ തപ്പി പിടിച്ച് എന്താണ് ബർത്ത്ഡേ വിഷ് ചെയ്ത്, അതും ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ് പറഞ്ഞ ആളല്ലേ ഞാൻ. ആ ദീർഘനിശ്വാസത്തിൽ ഞാൻ ഇവിടെ നിന്ന് പറന്നുപോയി. ഒരു പരിചയം ഉണ്ടാവാൻ വഴിയില്ല. ഷാരോണിനി എന്നാ നാട്ടിൽ വരുന്നത്? അയ്യോ, ഷാരോണിന്റെ ഫ്രണ്ടിന്റെ പേരൊക്കെ
1: ആലോചിച്ചോണ്ടിരിക്കുകയായിരിക്കും.
0: ഡിക്റ്റേറ്റീവ് കളിക്കാൻ പറ്റിയ സമയമല്ല. ഞാൻ പറഞ്ഞു തരാം ആരാന്ന്. ആദ്യം പാട്ട് പിന്നെ പറയാം. ആര്? ഞാനോ? ഞാൻ വിചാരിച്ച ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തതിന്റെ സന്തോഷത്തിൽ എനിക്കൊരു പാട്ടൊക്കെ പാടിത്തരുന്നു.

0: അല്ലെങ്കിൽ ഒരു പാട്ട് പറഞ്ഞാലും മതി. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ സ്വഭാവം മാറാതെ ഞാൻ എന്റെ പേര് പറയാം.
1: എനിക്ക് പാട്ടൊന്നും ഇഷ്ടമില്ല.
0: ചെടികളൊക്കെ പരിപാലിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു മൂളിപ്പാട്ടൊക്കെ പാടൂല, അത് ഏത് പാട്ടായിരുന്നു?
1: ഞാനൊന്നും പാടത്തില്ല.
0: കല്ല് വെച്ച നുണ, ചുമ്മാ അല്ല ചെടികളൊക്കെ വാടിപ്പോയത്. ശശിയുടെ സുഖമായിരിക്കുന്നു? ശശി എന്നല്ലേ ചേട്ടന്റെ പേര്?
1: അയ്യേ അവിടെ പോയി.
0: ആ പോട്ടെ, ബാക്കിയൊക്കെ ശരിയായല്ലോ.
1: അതാരാന്ന് പറഞ്ഞാ വേഗം പറ.
0: ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞാ അപ്പൊ പറയും ആരാന്ന്.
1: ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരൊക്കെ ഇതൊക്കെ ഓർമ്മ വരുമോ?
0: ഇതെല്ലാം മാച്ച് കളഞ്ഞിട്ട് നിത്യയുടെ ഏറ്റവും അടുത്ത ഒരു ഒരു സുഹൃത്തിന്റെ സുഹൃത്താണെന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ഇത് ഞാനിത് ആരോടോ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ.
1: ഇല്ല ഇല്ല, ആരാന്ന് പറ.
0: എന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ പറ്റിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ വെറുതെ വെറുതെ ആരോപണങ്ങൾ മാത്രമാണ്. സത്യമുണ്ട്, ഞാൻ പറയും, പറഞ്ഞിട്ടേ പോവൂ. അപ്പൊ ഇഷ്ടമുള്ള പാട്ട് പറ. ചുമ്മാ അതിൽ തന്നെ പിടിച്ച് തൂങ്ങി നിക്കാതെ പറ. രണ്ടുപേരെ സമയം പോണ്. അതെന്നെ, അത് എനിക്കും ഉണ്ട് ജോലി. എനിക്കിതൊരു എന്താണ് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞിട്ട് വേണം എന്റെ ജോലി ശരിയാവാൻ.
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പറയട്ടെ.
0: ആ
1: സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്രയായിരുന്നു, അതാണ് ഇഷ്ടം.
0: സ്വർഗത്തിലോട്ട് തന്നെ ഇപ്പൊ പോണോ? വേറെ കൂട്ടെങ്കിലും പോയാലോ? ഇങ്ങനെ സൂത്രപ്പണികളൊന്നും നടക്കില്ല. കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാലൊന്നും പറ്റത്തില്ല.
1: അങ്ങനെയല്ലോ,
0: ഞാൻ പാടുന്നതിന് വരെ ഇത് ആകാശവാണിയിൽ അങ്ങ് വെച്ചാലോ. അപ്പൊ ആകാശവാണിയുടെ ഹലോ സന്ദേശ വേദന പരിപാടിയില് സമയമാവരത്തിൽ ഞാൻ എന്നുള്ള പാട്ട് കേൾക്കാം. ബർത്ത്ഡേ ആണേ. ആരാന്ന് പറയാം, പക്ഷെ എന്റെ അടുത്ത് ഇങ്ങനെ സൂത്രപ്പണി കാണിച്ച സ്ഥിതിക്ക് പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്? കൊല്ലത്തൊരു റെയ്നോൾഡ്സിനെ അറിയാമോ? ആരാ റെയ്നോൾഡ്? ആകാശവാണിയുടെ ഹലോ സന്ദേശകാനും പരിപാടിക്ക് ഒരു കത്തയച്ചു. കത്തയച്ചിട്ട് പറഞ്ഞു നിത്യയെ വിളിച്ച് സന്ദേശഗാനത്തിലൂടെ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബർത്ത്ഡേ പാട്ടായിട്ട് സമയമാവരഥത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന് പാട്ട് വെക്കേണ്ടി വരുമല്ലോ. അത് കേട്ടിട്ട് റെനോൾഡ്സ് തന്നെ പറയട്ടെ പ്രാഗ് ആർക്കാണ് കിട്ടിയത് എന്നുള്ളത്. അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടേ ഇപ്പോ? അത് പറ്റൂല, ഇല്ലെന്നേ. എന്റെ ഇഷ്ടപ്പെട്ട പാട്ട് വെക്കാൻ പറ്റൂലല്ലോ, അതിന് എനിക്ക് വെറുതെ ഇരുന്ന് പാട്ട് വെച്ചാ പോരെ? നിങ്ങളെ വിളിച്ച് ചോദിക്കണ്ടല്ലോ. ഷാരോണും ഷാരോണിന്റെ അടുത്ത ആളുടെ പേരെന്താ? അന്നാലിസ. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടന്റെ പേരെന്തായിരുന്നു? ഷാജിയാണ്. അതാണ് ശശി ആയിപ്പോയത്. പോട്ട്. അപ്പൊ പാട്ട് പറഞ്ഞില്ല?
1: ഞാൻ വെക്കുവാണേ.
0: അയ്യോ ഇല്ല, പാട്ട് പറഞ്ഞിട്ട് വെച്ചു. അപ്പൊ ഞാൻ സമയമാരഥത്തിൽ വെക്കാം. ഹരനാഴിക നേരം എന്ന ചിത്രത്തിന് വേണ്ടി ഫാദർ നഥേൽ എഴുതി ജീര ദേവരാജന് ഇടം നൽകി പി മാധുരിയും പി ലീലയും കൂടി പാടിയ പാട്ടാണ്. പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം.

0: ഹലോ സന്ദേശഗാനം, ഞാൻ പത്മജ ധനഞ്ജയൻ ശങ്കരി. എൻ്റെ ചേച്ചി അഞ്ജു സനീഷിനെ വിളിച്ച് ഒരു ഗാനം വെച്ചു കൊടുക്കണം. ചേച്ചി ബ്ലോക്ക് മെമ്പർ കൂടിയാണ്, കൂടാതെ പോസ്റ്റ് ഓഫീസിലെ BPM ആയിട്ടും ജോലി ചെയ്യും. ചേട്ടൻ സനീഷ് പോലീസിൽ, ഇരട്ട കുട്ടികൾ ഉണ്ണി കണ്ണൻ. ചേച്ചി സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ തിരുവാതിര കളിയിൽ ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അഞ്ജു സനീഷ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കണം എന്ന് ശങ്കരി. നമുക്ക് പത്മജ ധനഞ്ജയൻ്റെ ചേച്ചി അഞ്ജു സനീഷിനെ വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, ഇത് അഞ്ജു സനീഷ് ആണോ?
1: അതെ, അഞ്ജു സനീഷ് ആണ്.
0: അഞ്ജു സനീഷ് ഇപ്പോ ബ്ലോക്ക് മെമ്പർ ആണോ, BPM ആണോ?
1: അതോ ഞാൻ ബ്ലോക്ക് മെമ്പർ ആണ്, പോസ്റ്റ് ഓഫീസിൽ ലീവ് വേക്കൻസിയിൽ വർക്ക് ചെയ്യാനും പോകുന്നുണ്ട്. ആരാണ് സംസാരിക്കുന്നത്?
0: ഇതൊന്നും ഇല്ലാത്ത തിരുവാതിരയൊക്കെ കളിക്കുന്ന ആളാണോ?
1: അതെ, തിരുവാതിരയും കളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 40 ശ്രദ്ധപ്പൻ തിരുവാതിര കളി സംഘം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്.
0: ഇതെല്ലാം കൂടി ഇത് 24 മണിക്കൂർ തന്നെയാണ്? അതോ അഞ്ജുവിന് വേണ്ടിയിട്ട് പ്രത്യേക ദിവസം വല്ലതും ഉണ്ടോ?
1: ഇല്ല, എല്ലാവർക്കും പോലെ എനിക്ക് 24 മണിക്കൂറേ ഉള്ളൂ.
0: ആണോ? എല്ലാം കൂടി ഇത് എങ്ങനെ മാനേജ് ചെയ്യും?
1: ഇത് ആരാണ് സംസാരിക്കുന്നത്?
0: ഇതിന്റെ കൂടെ ഒരു ഉണ്ണിയും കണ്ണനും പിന്നെ പോലീസും.
1: ആരാണിത്?
0: ആരാണെന്ന് പറയാം, പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിത്തരണം അല്ലെങ്കിൽ പറഞ്ഞുതരണം.
1: റേഡിയോ നിലയത്തിൽ നിന്നാണോ?
0: അതെന്താ, റേഡിയോ നിലയത്തിൽ നിന്ന് വിളിക്കുന്നവർക്ക് മാത്രമേ പാട്ട് ചോദിക്കാവൂ?
1: അല്ലാണ്ട് പാട്ട് ചോദിക്കാനും പാട്ട് പാടാനും പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചതാണ്.
0: ആ, അതിപ്പോ റേഡിയോ നിലയത്തിൽ നല്ലതായി ചോദിച്ചൂടെ, പ്രത്യേകിച്ച് ഡാൻസ് കളിക്കുന്ന ആള്.
1: തീർച്ചയായും ചോദിക്കാം.
0: അപ്പൊ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, അപ്പൊ പിന്നെ പാട്ട്.
1: എനിക്ക് മനസ്സിനക്കര സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്.
0: ഏ, ഞാൻ വിചാരിച്ചു പാട്ട് ഇപ്പൊ പാടിത്തരുമെന്ന്.
1: ഏ, പാട്ടൊന്നും പാടത്തില്ല, നമ്മള് തിരുവാതിരയെ കളിക്കുള്ളൂ.
0: മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല എന്നുള്ള പാട്ടാണ്.
1: അതെ, ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാനും ആ പാട്ടിന്റെ വരി മറന്നുപോയി.
0: പക്ഷെ എന്തൊക്കെ ആലോചിച്ചു ആ പാട്ടിനെ പറ്റി അല്ലേ?
1: അതാ പച്ചപ്പും ഹരിതാഭയും, അതാണ്
0: പച്ചപ്പും ഹരിതാഭയും ഉള്ളൊരു സ്ഥലത്താണോ ഇപ്പൊ?
1: അതേപോലത്തെ ഒരു കാട് പിടിച്ചൊരു സ്ഥലത്താണ്.
0: എന്നാലും ചുറ്റും പച്ചപ്പും ഹരിതാഭയും ഒക്കെ തന്നെയാണല്ലേ. ഒരു ശങ്കരി അറിയാമോ?
1: എന്റെ അനിയത്തിയാണ്.
0: പത്മജ ധനഞ്ജയൻ.
1: അതെ, പത്മജ ധനഞ്ജയൻ.
0: ഈ പേരൊക്കെ പറയാൻ തന്നെ വേണം പ്രത്യേക കഴിവ്. ഇതേപോലെ അഞ്ജു സനീഷ് എന്നൊക്കെ പേര് വെച്ചൂടെ, നമുക്ക് പറയാൻ എളുപ്പമുണ്ടല്ലോ.
1: അല്ല, അതിന്റെ അച്ചാമ്മയുടെ പേരാണ്. ഓക്കിട്ടേക്കാണ്.
0: ആ, പത്മജ എന്നോ? ഓ, അത് ശരി.
1: അല്ല, അച്ചാമ്മയുടെ പേര് പത്മാവതി അമ്മ എന്നാണ്. അപ്പൊ അതിന് ചുരുക്കി ഒന്ന് പത്മജ എന്ന് ഇട്ടേക്കണതാണ്.
0: ഓ, ഓക്കെ, അത് അടിപൊളിയാണല്ലോ. അച്ചാമ്മയുടെ വക അഞ്ജുവിനൊന്നും കിട്ടിയില്ലേ?
1: അവരാണ് അച്ചാമ്മയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവര്, മാറി താമസിക്കുന്നവരാണ്.
0: ആ, അത് ശരി. ആ, പോട്ടെ, എന്തായാലും അച്ചാമ്മ ഉണ്ടല്ലോ, അച്ചാമ്മയുടെ സ്നേഹം ഉണ്ടല്ലോ.
1: അച്ഛനോട് സ്നേഹമുണ്ട്, അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പൊ 6 വർഷം കഴിഞ്ഞു.
0: ആണോ? അപ്പൊ എന്തായാലും നേരത്തെ മനസ്സിൽ വിചാരിച്ച പോലെ ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്.
1: ആണല്ലേ? ഓക്കെ.
0: ഈ പത്മജ

0: ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ
1: അതെ,
0: തന്നെയാണ് ഉപയോഗിക്കുന്നത്.
1: അതെ, തനതായ തിരുവാതിരകൾ തന്നെയാണ്. കയ്യൂട്ടിക്കളി അതിന്റെ ഇടയിൽ ഇല്ല. എങ്കിൽ ശരിക്കും പഴയ കാല തിരുവാതിര തന്നെ.
0: ശരി ശരി, അത് കൃത്യമായിട്ട്
1: അതെ,
0: ഗൈഡ് ചെയ്ത് തരാൻ പഴയ ആരെങ്കിലും ഉണ്ടോ?
1: അതെ, ഞങ്ങൾക്കൊരു ടീച്ചറുണ്ട്, അംബിക കൃഷ്ണൻ എന്ന ടീച്ചറിന്റെ പേര്. ടീച്ചർ ശബരിമലയിൽ വരെ തിരുവാതിര കളിച്ചിട്ടുള്ള ആളാണ്. എല്ലാ വർഷവും കളിക്കാറുള്ള ആളാണ്.
0: എന്തായാലും
1: അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ.
0: എന്നെങ്കിലും ഒരിക്കൽ അത് കാണാൻ ഇടവരട്ടെ. വളരെ സന്തോഷം
1: ഓ,
0: സംസാരിക്കാൻ കഴിഞ്ഞതിൽ.
1: എനിക്കും വളരെ സന്തോഷം.
0: താങ്കൾ ചോദിച്ച മനസ്സിനക്കരെ എന്ന സിനിമയിലെ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല എന്നുള്ള പാട്ട് എടുക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, എം ജി ശ്രീകുമാറാണ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം. പാട്ട്
1: ഓക്കെ,
0: കേൾക്കാം.
1: താങ്ക് യു.
0: താങ്ക് യു.
1: ശരി ശരി.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം കവിത അജിത്.

0: പ്രേക്ഷകളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചതാണ്. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321, 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30 അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
2: निक्षय मित्र तो हम सबका साथ निभाते. टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते. जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार.
4: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है. आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं.
5: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान.
2: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं. स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी.

0: മൻ കി ബാത്ത്.
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി, സമയം ഇപ്പോൾ 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 25 വേൾഡ് വിറ്റിലിഗോ ഡേ. വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അവബോധം നൽകുന്നതിനും അവരെ നമുക്കൊപ്പം സമൂഹത്തിൽ ചേർത്ത് നിർത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. വെള്ളപ്പാണ്ട് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ആതിര മോഹൻ.
2: ഇന്ന് June 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ലോക വിറ്റിലിഗോ ദിനത്തിന്റെ സന്ദേശം ഫ്രം സ്റ്റിഗ്മ ടു സ്ട്രെങ്ത്, അതായത് രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക, തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുക, വെള്ളപ്പാണ്ടുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ തുല്യതയും ആത്മവിശ്വാസവും ഉറപ്പാക്കുക എന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി, വിറ്റിലിഗോ എന്നാൽ എന്താണ്? നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റ് എന്ന കോശങ്ങൾ നശിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുന്നത് കാരണം ചർമ്മത്തിൽ വെളുപ്പു നിറത്തിലുള്ള പാടുകൾ വരുന്ന രോഗമാണ് വിറ്റിലിഗോ. ഇതൊരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ്, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ വ്യതിയാനങ്ങൾ മൂലം ആണ് ഈ മെലനോസൈറ്റ് കോശങ്ങൾ നശിക്കുന്നത്. അതിന്റെ ഫലമായാണ് വിറ്റിലിഗോ ഉണ്ടാവുന്നത്. വിറ്റിലിഗോ എല്ലാവർക്കും ഒരേ രീതിയിലല്ല കാണപ്പെടുന്നത്. ഇത് പലതരത്തിലുണ്ട്. സാധാരണ വളരെ കോമൺ ആയി കാണുന്നത് നോൺ സെഗ്മെന്റൽ വിറ്റിലിഗോ, വിറ്റിലിഗോ വൾഗാരിസ് എന്ന് പറയാം. ശരീരത്തിന്റെ ഇരുവശങ്ങളിലും ഏകദേശം സമാനമായ പാടുകൾ വരുന്ന ഒരു ടൈപ്പാണിത്. കൈകൾ, കാലുകൾ, കൈകാൽ മുട്ടുകൾ, മുഖം, കണ്ണിനു ചുറ്റും, വായയ്ക്കു ചുറ്റും തുടങ്ങിയ ഭാഗങ്ങളിൽ സാധാരണമായി കാണപ്പെടുന്നു. രോഗം പുതിയ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായി, സെഗ്മെന്റൽ വിറ്റിലിഗോ. ഇത് ശരീരത്തിന്റെ ഒരു വശത്ത് മാത്രം കൺഫൈൻഡ് ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് വിറ്റിലിഗോ ആണ്. സാധാരണ കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്ന ഒരു ടൈപ്പാണിത്. ബാധിത ഭാഗത്തെ നാഡികളിൽ നിന്ന് പുറപ്പെടുന്ന ചില ന്യൂറോ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആണ് ഈ മെലനോസൈറ്റ് നശിക്കുന്നതിനുള്ള കാരണമെന്ന് കരുതുന്നു. തുടക്കത്തിൽ വ്യാപിച്ച ശേഷം പലപ്പോഴും സ്ഥിരത കൈവരിക്കുന്ന ഒരു ടൈപ്പാണിത്. അതിനാൽ തന്നെ ചികിത്സാ രീതികൾ ഇതിന് വ്യത്യസ്തമായിരിക്കും. ഇനി ലോക്കലൈസ്ഡ് അല്ലെങ്കിൽ ഫോക്കൽ വിറ്റിലിഗോ എന്നൊന്നുണ്ട്. ഒന്നോ രണ്ടോ ചെറിയ ഭാഗങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു ടൈപ്പാണിത്. മറ്റൊന്ന് എക്രോഫേഷ്യൽ വിറ്റിലിഗോ. ഇതും കോമൺ ആണ്. വിരലുകൾ, കൈകാലുകളുടെ അറ്റങ്ങൾ, ചുണ്ടുകൾ, കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ എന്നിവയെ ബാധിക്കുന്ന വിറ്റിലിഗോ ആണിത്. ലാസ്റ്റായിട്ട് യൂണിവേഴ്സൽ വിറ്റിലിഗോ. വളരെ അപൂർവമാണിത്. ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും നിറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണിത്. വിറ്റിലിഗോ എന്ന രോഗത്തെപ്പറ്റി പലതരത്തിലുള്ള മിഥ്യാധാരണകളും ഇന്ന് നിലവിലുണ്ട് അല്ലേ? അതിൽ പ്രധാനപ്പെട്ടത് എന്തെന്നാൽ, ഒന്ന്, വിറ്റിലിഗോ ഒരു പകർച്ചവ്യാധിയാണ് എന്നുള്ളതാണ്. ഇത് വളരെ തെറ്റാണ്. വിറ്റിലിഗോ ഒരിക്കലും പകരുന്ന രോഗമല്ല. സ്പർശനം അല്ലെങ്കിൽ ഭക്ഷണം പങ്കിടൽ, ഒരുമിച്ച് താമസിക്കൽ എന്നിവയിലൂടെ ഒന്നും ഇത് മറ്റൊരാളിലേക്ക് പകരുന്നില്ല. ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിൽ വിറ്റിലിഗോ പാച്ചിനോട് ചേർന്ന് മുറിവോ അല്ലെങ്കിൽ തൊലി പോവുകയോ മറ്റോ ചെയ്താൽ അവിടെ വെള്ള നിറമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിറ്റിലിഗോ ആക്റ്റീവായി ഉള്ളപ്പോൾ മാക്സിമം പാടുകൾ തേച്ചുരയ്ക്കാനോ മുറിവുകൾ ദേഹത്തുണ്ടാകാതെയും നോക്കുന്നത് പ്രധാനമാണ്. രണ്ടാമത്തായി, വളരെ വ്യാപകമായുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട്, ഈ വിരുദ്ധാഹാരം എന്നൊക്കെ പറയാറുണ്ട് പലരും, അതുകൊണ്ടാണ് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്ന്. ഇതും തെറ്റാണ്. മറിച്ച് നിറയെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, അതായത് ആന്റി ഓക്സിഡൻസ് അടങ്ങുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ രീതി ഈ രോഗത്തിന് വളരെയധികം ഫലപ്രദമാണ്, ഗുണം ചെയ്യും. അതുപോലെ വിറ്റിലിഗോ തികച്ചും ഒരു മെഡിക്കൽ അവസ്ഥയാണ്. ഇതിന് മതപരമോ ആത്മീയമോ ആയ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. വിറ്റിലിഗോ ശരീരത്തിന്റെ നിറത്തെ മാത്രമാണ് ബാധിക്കുന്നത്. അത് വ്യക്തിയുടെ കഴിവുകളെയോ ബുദ്ധിശക്തിയെയോ ജീവിത നിലവാരത്തെയോ ഒന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് വിറ്റിലിഗോ ഉള്ളവർക്ക് സാധാരണ ജീവിതം തന്നെ നയിക്കാൻ കഴിയും. എന്നാൽ വിറ്റിലിഗോ രോഗത്തെക്കാൾ പലപ്പോഴും രോഗികൾ അനുഭവിക്കുന്നത് സാമൂഹികവും മാനസികവുമായ സമ്മർദ്ദങ്ങളാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ, തുറിച്ചുനോട്ടം, വിവാഹ സംബന്ധമായ ആശങ്കകൾ, ആത്മവിശ്വാസക്കുറവ്, കുട്ടികളിൽ സ്കൂൾ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ. അതിനാൽ രോഗിക്ക് ചികിത്സയ്ക്ക് പുറമെ മാനസിക പിന്തുണയും പ്രധാനമായും കുടുംബത്തിന്റെ പിന്തുണയും ഒരുപോലെ തന്നെ ആവശ്യമാണ്. വിറ്റിലിഗോയ്ക്ക് ചികിത്സയില്ല എന്നുള്ളതും വളരെ വ്യാപകമായ ഒരു മിഥ്യാധാരണയാണ്. വിവിധ തരത്തിലുള്ള ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. മരുന്നുകൾ, ഫോട്ടോതെറാപ്പി, എക്സൈമർ ലൈറ്റ് തെറാപ്പി, ഓട്ടോ ഇമ്യൂൺ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ചികിത്സകൾ, ശസ്ത്രക്രിയകൾ എന്നിങ്ങനെ. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ വ്യാപ്തി, സ്റ്റെബിലിറ്റി, അതായത് എത്ര നാളായി രോഗം വ്യാപിക്കാതെ സ്റ്റേബിളായി നിൽക്കുന്നു എന്നത്, പിന്നെ രോഗത്തിന്റെ ദൈർഘ്യം എന്നിവയെ ആശ്രയിച്ചാണ് ചികിത്സ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒന്നോ രണ്ടോ പാച്ചസ് മാത്രമാണെങ്കിൽ പലപ്പോഴും പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ മാത്രം മതിയാകും. വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് എങ്കിൽ ഉള്ളിൽ കഴിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകൾ, ഫോട്ടോതെറാപ്പി എന്നിവ വേണ്ടിവരും. ഒരു വർഷത്തിലധികമായി മാറ്റമൊന്നും വരാതെ നിൽക്കുന്ന പാടുകൾക്ക് സർജറിയും സാധ്യമാണ്. ഈ സർജറി തന്നെ പലതരത്തിലുണ്ട്. മറ്റ് നോർമൽ സ്കിൻ, പലപ്പോഴും തുടയിൽ നിന്ന് അല്ലെങ്കിൽ ചെവിയുടെ പിറകിൽ നിന്ന് തൊലിയുടെ കുറച്ച് ഭാഗം പാണ്ട് ബാധിച്ച സ്കിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറി ഉണ്ട്. അതുപോലെ ഒരു വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കുന്ന സ്കിന്നിൽ നിന്നും മെലനോസൈറ്റ് കോശങ്ങളെ വേർതിരിച്ചോ അല്ലെങ്കിൽ അവയെ കൾച്ചർ ചെയ്ത് ഇരട്ടിപ്പിച്ച് കോശങ്ങളായി തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറിയും ഉണ്ട്. ആദ്യം പറഞ്ഞ കുട്ടികളിൽ കൂടുതലായി കാണുന്ന സെഗ്മെന്റൽ വിറ്റിലിഗോ എന്ന ടൈപ്പ് മെഡിക്കൽ ട്രീറ്റ്മെന്റിനോട് സാധാരണ പ്രതികരിക്കാറുണ്ട്. ഇതിന് സർജിക്കൽ ഓപ്ഷൻസ് വളരെ ഫലപ്രദമായി കാണാറുണ്ട്. ഇനി ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും നിറം നഷ്ടപ്പെടുന്ന യൂണിവേഴ്സൽ വിറ്റിലിഗോ എന്ന ടൈപ്പിന് മെലാനിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ചികിത്സയേക്കാൾ പ്രാക്ടിക്കൽ മിച്ചമുള്ള ചെറിയ ഭാഗത്തെ മെലാനിൻ കൂടി ബ്ലീച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. ഇതിനായി ചില ലേസർ ട്രീറ്റ്മെന്റ്സ്, അതുപോലെ മോണോബെൻസൈൽ ഈതർ ഓഫ് ഹൈഡ്രോക്വിനോൺ എന്നിവ ഉപയോഗിക്കാറുണ്ട്. മൈക്കിൾ എന്ന സിനിമ കണ്ടാൽ ഓർക്കുന്നുണ്ടാവും. അതിൽ മൈക്കിൾ ജാക്സൺ ഡോക്ടറോട് താൻ വിറ്റിലിഗോയ്ക്ക് ബെനോക്യുൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് തന്നെയാണിത്. 2009 June 25 മൈക്കിൾ ജാക്സൺ അന്തരിച്ചതിന് ശേഷം വിറ്റിലിഗോ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും സാമൂഹിക വിവേചനത്തിനെതിരെ ശബ്ദമുയർത്താനും വേണ്ടിയാണ് June 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതെല്ലാമാണ് വിറ്റിലിഗോയുടെ ട്രീറ്റ്മെന്റ് രീതികൾ. പിന്നെ വിറ്റിലിഗോ പൂർണ്ണമായി മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം എല്ലാ ശരീരഭാഗങ്ങളിലും ഒരുപോലെയല്ല. ചില ഭാഗങ്ങളിൽ നിറം തിരികെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഉദാഹരണം, മുഖം, കഴുത്ത്, ശരീരത്തിന്റെ നടുഭാഗങ്ങളിൽ ഹെയർ ഫോളിക്കിൾസ് കൂടുതലായുള്ള ഏരിയാസിൽ ചികിത്സയ്ക്ക് നല്ല പ്രതികരണം ലഭിക്കാറുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ ചികിത്സയ്ക്ക് പ്രതികരണം കുറവായിരിക്കും. വിരലുകളുടെ അറ്റങ്ങൾ, കൈകാൽ പത്തികൾ, ചുണ്ടുകൾ, ജനനേന്ദ്രിയ ഭാഗം, ബോണി പ്രോമിനൻസസ് എന്നിവ, ഈ ഭാഗങ്ങളിൽ ഹെയർ ഫോളിക്കിൾസ് കുറവായതിനാൽ നിറം തിരികെ വരുന്നത് ബുദ്ധിമുട്ടാണ്. മുടിയുടെ നിറം കൂടി വെള്ളയായ ഭാഗങ്ങളിലും ചികിത്സയോടുള്ള പ്രതികരണം വൈകും. പിന്നെ സ്ഥിരത അറ്റൈൻ ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങളിൽ സർജിക്കൽ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിറ്റിലിഗോ ദിനത്തിൽ സമൂഹത്തോടുള്ള സന്ദേശം എന്തെന്നാൽ, വിറ്റിലിഗോ ഉള്ള വ്യക്തികളെ രോഗത്തിന്റെ പേരിൽ വിലയിരുത്തരുത്. അവർക്ക് ആവശ്യം സഹതാപമല്ല, അംഗീകാരമാണ്. അകറ്റി നിർത്തലല്ല, ഉൾക്കൊള്ളലാണ്. ഒരു വ്യക്തിയുടെ സൗന്ദര്യവും കഴിവും മൂല്യവും ചർമ്മത്തിന്റെ നിറം കൊണ്ട് നിർണയിക്കപ്പെടുന്നില്ല. ഈ ലോക വിറ്റിലിഗോ ദിനത്തിൽ നമുക്ക് ഈ പ്രതിജ്ഞ എടുക്കാം. വിറ്റിലിഗോയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാം, ശാസ്ത്രീയമായ അറിവ് പ്രചരിപ്പിക്കാം. നന്ദി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: പോളിയോ രോഗത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി നമ്മുടെ സംസ്ഥാനത്ത് June 28 ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള നിങ്ങളുടെ കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരമാണിത്. ഈ അവസരം പാഴാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോളിയോ രോഗത്തിൽ നിന്നും സംരക്ഷിക്കാം. വാക്സിനേഷൻ കുഞ്ഞുങ്ങളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി കൈകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം നഴ്സിംഗ് ഓഫീസർ ശ്യാം രാജ്.
5: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ പലരും നിസ്സാരമെന്ന് കരുതുമെങ്കിലും വളരെ ഗൗരവമേറിയതും പ്രാധാന്യം അർഹിക്കുന്നതുമായ കാര്യമാണ് ഹാൻഡ് ഹൈജീൻ അഥവാ കൈകളുടെ ശുചിത്വം. ഇക്കാര്യത്തിൽ കോവിഡ് സമയത്ത് നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധാലുക്കൾ ആയിരുന്നു. രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന ഭാഗമാണ് കൈകൾ. രോഗാണു ഉള്ള പ്രതലത്തിൽ നാം സ്പർശിക്കുന്നത് വഴി രോഗാണുക്കൾ കൈകളിൽ ആവുകയും അത് ശരീരത്തിലേക്ക് മൂക്കിലൂടെയും വായിലൂടെയും മറ്റും പ്രവേശിക്കുകയും ചെയ്യുന്നു. ശരിയായ രീതിയിൽ കൈകൾ കഴുകിയാൽ 80% രോഗങ്ങളും പകരുന്നത് തടയുവാൻ സാധിക്കും. വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ 40%, ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾ 20% വരെയും കുറയ്ക്കുവാനും സാധിക്കും. ഹംഗേറിയൻ ഡോക്ടറായിരുന്ന ഇഗ്നസ് ഫിലിപ്പ് സെമൽവേസ് ആണ് കൈ കഴുകുന്നത് രോഗങ്ങളെ ചെറുക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത്. എപ്പോഴൊക്കെയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? സമൂഹത്തിലും വീടുകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായി പറയാം. ആദ്യമായി ഭക്ഷണം കഴിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും മുൻപ് കൈകൾ ശുചിത്വമാക്കേണ്ടതുണ്ട്. ശൗചാലയങ്ങൾ ഉപയോഗിച്ചതിന് ശേഷവും അതുപോലെ തന്നെ രോഗികളുമായുള്ള സമ്പർക്കത്തിന് ശേഷവും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചു കഴിഞ്ഞതിന് ശേഷവും കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, പേന, പണം തുടങ്ങിയവ ഉപയോഗിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കഫ് എറ്റിക്വറ്റ്, കൈകൾ പൊത്തി ചുമച്ചതിന് ശേഷവും കൈ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ പ്രധാനമായും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പരിചരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരും കൈ ശുചിത്വം നിർബന്ധമായും ഉറപ്പാക്കേണ്ടതാണ്. 1, രോഗികളെ സ്പർശിക്കുന്നതിന് മുൻപായി കൈ വൃത്തിയാക്കേണ്ടതാണ്. ക്ലീൻ അഥവാ അസെപ്റ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് മുൻപ് കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ശരീരസ്രവവുമായി കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. രോഗികളെ സ്പർശിച്ച ശേഷം, അതേപോലെ രോഗികളുടെ പരിസരത്തിൽ സ്പർശിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഫലപ്രദമായി കൈ കഴുകുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിൽ മിക്കവരും 5 മുതൽ 6 സെക്കൻഡ് വരെയാണ് കൈകൾ കഴുകാൻ ചെലവഴിക്കുന്നത്. അതിൽ 33% പേരും സോപ്പ് ഉപയോഗിക്കാതെയാണ് കൈകൾ കഴുകുന്നത്. എന്നാൽ രോഗപ്രതിരോധത്തിന് വേണ്ടി സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അണുബാധ പകരുന്നത് ഏറെക്കുറെ നിയന്ത്രിക്കുവാൻ സാധിക്കും. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കൈകൾ നന്നായി കഴുകി ശീലിപ്പിക്കേണ്ടതുണ്ട്. ഇത് എങ്ങനെയെന്ന് നോക്കാം. കൈകൾ കഴുകേണ്ട സ്റ്റെപ്പുകൾ 2 രീതിയിൽ ഉള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് ലായനി ഉപയോഗിച്ചോ കൈകൾ വൃത്തിയാക്കാവുന്നതാണ്. ആദ്യമായി കൈകൾ നന്നായി നനയ്ക്കുക. സോപ്പ് ലായനി അല്ലെങ്കിൽ സാനിറ്റൈസർ ഏതാണോ ഉപയോഗിക്കുന്നത് കൈക്കുമ്പിളിൽ ബോട്ടിലിൽ നിന്നും അത് ആവശ്യത്തിന് പ്രസ് ചെയ്തെടുക്കുക. ആദ്യമായി ഉള്ളം കൈയിൽ നന്നായി പുരട്ടി തിരുമുക. അടുത്തതായി ഇരു കൈകളുടെയും കൈപ്പത്തിക്ക് മുകളിലായി നന്നായി തിരുമുക. അതിനുശേഷം വിരലുകൾക്കിടയിൽ നന്നായി തിരുമുക. കൈകൾ ശരിക്ക് കോർത്തു പിടിച്ച് വിരലുകൾക്ക് പിറകിലായി നന്നായി തിരുമുക. ഇരു കൈകളുടെയും പെരുവിരലുകൾ നന്നായി തിരുമുക. കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് ഉള്ളം കൈകളിൽ വൃത്താകൃതിയിൽ ഇരുവശത്തേക്കും തിരുമുക. അവസാനമായി കൈകൾ 2 ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ കൈകൾ സുരക്ഷിതമായി. കൈശുചിത്വം അണുബാധ തടയുന്നതിനുള്ള ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഉപകരണമാണ്. കൈശുചിത്വത്തിന്റെ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെയും അത് പതിവായി പരിശീലിക്കുന്നതിലൂടെയും നമുക്ക് നമ്മെയും നമ്മുടെ രോഗികളെയും നമ്മുടെ സമൂഹത്തെയും സംരക്ഷിക്കുവാൻ കഴിയും. കൈശുചിത്വത്തിന് മുൻഗണന നൽകുകയും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം.
6: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി സമാപിക്കുന്നു.

രാഗാമൃതത്തിൽ ഇന്ന് ചെമ്മൻകുടി ആർ ശ്രീനിവാസ അയ്യർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് വി ആർ കൃഷ്ണൻ, വയലിൻ ടി എൻ കൃഷ്ണൻ, മൃദംഗം വെല്ലൂർ രാമഭദ്രൻ, ഗെഞ്ചിറ വി നാഗരാജൻ. ആദ്യം നാട്ടരാഗത്തിൽ സരസീരുഹ എന്നാരംഭിക്കുന്നു ആദ്യതാളം. പുലിയൂർ ദൊരൈസ്വാമി അയ്യർ കൃതി.

അടുത്തതായി കാമവർദ്ധിനി രാഗത്തിൽ സാരസാക്ഷ എന്നാരംഭിക്കുന്നു ആദിതാളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.

0: ചോയ്സ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മൻ കി ബാത്ത്,
0: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11:00.

ഇന്ന് 12 മണിക്ക് ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശാസ്ത്രലോകത്തിൽ.

0: ആകാശവാണി. സെൻസസ് 2027, ആദ്യ ഡിജിറ്റൽ സെൻസസ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെൻസസ് 2027 ഈ വിഷയവുമായിട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സെൻസസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഹാരിസ് കെ എം ആണ്. ശ്രീ ഹാരിസ്, അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിൻ്റെ അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ്, അതായത് 2011 തോന്നുന്നു നമ്മുടെ അവസാനത്തെ സെൻസസ് കഴിഞ്ഞത്. അതായത് 15 ശേഷമാണ് വീണ്ടും ഒരു സെൻസസ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം, ഇതിനെക്കുറിച്ച് പല ആളുകൾക്ക് പല തരത്തിലുള്ള ആകാംക്ഷകളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ ഈ സെൻസസ് എടുക്കുന്നത്, അങ്ങനെയുള്ള പല സംശയങ്ങളും ഒക്കെ സാധാരണ ജനങ്ങൾക്കുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സെൻസസ് എന്ന് അതിൻ്റെ പ്രാധാന്യം എന്താണ്?
2: എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും നമസ്കാരം. സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പഴയ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ നമ്മൾ നടത്തി വന്നിരുന്ന ഒരു എക്സസൈസാണ്. ഏതാണ്ട് 150 പഴക്കമുണ്ട് ഇന്ത്യൻ സെൻസസിന്. ആദ്യത്തെ സെൻസസ് 1872 ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ ഇതിലാണ് നമ്മൾ നടത്തി വന്നത്. അതിനുശേഷം 1872 സെൻസസ് ഇന്ത്യയിലെല്ലായിടത്തും ഒരേ സമയത്തല്ലായിരുന്നു നടന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ നോൺ സിങ്ക്രോണിയസ് സെൻസസ് എന്നാണ് പറയുന്നത്. എന്നാൽ 1881 മുതൽ എല്ലാ 10 നമ്മൾ സെൻസസ് നടത്തി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലപ്പോഴും അതുപോലെ തന്നെ മഹാമാരികളുള്ളപ്പോഴൊക്കെ സെൻസസ് ആ 10 ഇടപെടലുകൾ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1948 സെൻസസ് റൂ ആക്ട് ഉണ്ടാക്കുകയും 1990 ഇതിന് റൂൾസ് വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ സുപ്രധാനമായ ഒരു നയ പരിപാടിയായി ഈ സെൻസസ് നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരവും സ്ഥിതി വിവര സംബന്ധിയുമായിട്ടുള്ള ഒരു സംരംഭമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 1.4 ബില്യൺ ആളുകളെ, 300,000 വരുന്ന ഫീൽഡ് എന്യൂമറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും അവരുടെ വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുക എന്ന ചരിത്ര പ്രധാനമായ ഒരു സംഗതിയാണ് സെൻസസ്. സെൻസസ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു പീരിയഡിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. ആരൊക്കെയാണോ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കുള്ളിൽ താമസിക്കുന്നത് അവരുടെ വിവരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി പൗരത്വം അതുപോലെ തന്നെ വോട്ടർ അതുപോലെയുള്ള കൺസെപ്റ്റുകൾക്കൊന്നും യാതൊരു സ്ഥാനവും ഇല്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് താമസിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങളാണ് നമ്മൾ സെൻസസിലൂടെ കളക്ട് ചെയ്യുന്നത്.
1: ഈ 2027 സെൻസസ് അതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് ഈ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. പ്രാരംഭ നടപടികൾ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ സെൻസസിന്റെ പ്രത്യേകതകൾ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതേ കുറിച്ച് ഒന്ന് പറയാം.
2: അതായത് 2011 അവസാനം നടന്ന സെൻസസ് നമ്മൾ പേപ്പർ മോഡലായിരുന്നു ചെയ്തത്. അതായത് എന്യൂമറേറ്റേഴ്സ് ഷെഡ്യൂൾ A3 സൈസിലുള്ള ഷെഡ്യൂൾസ് ഫീൽഡിൽ കൊണ്ടുപോവുകയും അത് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ സ്കാൻ ചെയ്ത് പ്രോസസ്സ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അത് അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്ചർ ചെയ്യുന്നതിനും ടെക്നോളജി ഓസിയ ടെക്നോളജി ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നതിനൊക്കെ വളരെയധികം സമയം പിടിക്കേണ്ടത്. അത് സെൻസസ് കഴിഞ്ഞിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം പോലും സെൻസസിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ എൻവയറോൺമെൻ്റ് ഉണ്ടായ ഒരു മാറ്റം നമ്മൾ സെൻസസിലേക്കും വരികയാണ്. ഈ സെൻസസിന് വേണ്ടി ഒട്ടേറെ ഡിജിറ്റൽ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്യൂമറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ്. സെൻസസിന് വേണ്ടി ഫീൽഡിൽ ഷെഡ്യൂളുകൾ, പേപ്പർ ഷെഡ്യൂളുകൾ ഉപയോഗിക്കുന്നതിന് പകരം മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് എന്യൂമറേറ്റേഴ്സ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, CMMS, സെൻസസ് മാനേജ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ്ഡ് പോർട്ടലിലാണ് ഈ എന്യൂമറേറ്റേഴ്സിൻ്റെ അലോക്കേഷൻ, ഞങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്കാണ് HLB എന്ന് പറയുന്നത്. ആ HLBകളെ തിരിക്കൽ മുതലായ എല്ലാ സെൻസസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് CMMS പോർട്ടലാണ്. ഇനി മൂന്നാമതൊരു സംഗതി, ഈ പബ്ലിക്കിന് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ്. അതിനൊക്കെ പുറമെ നമ്മൾ മാപ്പിംഗ് വളരെ വ്യാപകമായിട്ട് ഈ സെൻസസിൽ ചെയ്തു വരുന്നുണ്ട്. അതിനുവേണ്ടിയും നമ്മൾ എച്ച് എൽ ബി സി മാപ്പിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ഒരു ഏതാണ്ട് 4 കോമ്പണൻസ് ചേർന്നതാണ് ഈ ഡിജിറ്റൽ സെൻസസ്.
1: ഈ സെൻസസിന് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണുള്ളത്. 1 ഘട്ടം ഈ 1 ജൂലൈ മുതൽ 30 വരെയും അതിനുശേഷം 2 ഘട്ടത്തിലെ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലും ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ 16 മുതൽ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ 15 ദിവസത്തേക്ക് ആൾക്കാർക്ക് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പോർട്ടലിൽ കയറി അവർക്ക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോർട്ടലിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ സെൽഫ് എന്യൂമറേഷനിൽ ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു കോളർ ഫോണിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: സ്വാഗതം. രവീന്ദ്രൻ ആരാണ് വിളിക്കുന്നത്? അമ്പലത്തറയിന്ന്.
1: തിരുവനന്തപുരത്ത്. അമ്പലത്തറ
3: എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്.
2: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: ഞാൻ സർവീസ് ചെയ്യുന്ന വിരമിച്ച ആളാണ്. 71 വയസ്സായ ആളാണ്.
2: അതെ സർ, പറയുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, പറഞ്ഞു.
3: സെൻസസിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
2: സാർ വീട്ടിൽ സാറിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ, സാർ അല്ലാതെ മറ്റ് മെമ്പർമാരുണ്ടോ?
3: 2 പേരേയുള്ളൂ, ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. കുട്ടികൾ 2 പേരുണ്ട്, അവര് പ്രത്യേകം താമസിക്കുകയാണ്.
2: ശരി ശരി ശരി.
3: സെൻസസിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം?
2: അതായത് നമ്മൾ സെൻസസ് നേരത്തെ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായാണ്. അത് ആദ്യത്തെ ഘട്ടം നമ്മൾ 1 ജൂലൈ മുതൽ 30 തീയതി വരെയാണ് നടക്കുന്നത്. അപ്പോൾ സാറിൻ്റെ വീടുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, അതായത് സാറിൻ്റെ വീടിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാണ സാമഗ്രികൾ എന്തൊക്കെയാണ്, സാറിന് പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കിച്ചൺ, എൽ പി ജി കണക്ഷൻ എന്നതുമാതിരിയുള്ള സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതും, സാർ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അസൻസ്, അതായത് റേഡിയോ, ടി വി, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് 2 രീതിയിൽ സാറിന് ചെയ്യാം. നമ്മളിപ്പോൾ 16 മുതൽ 30 വരെ, ജൂൺ 30 നമ്മൾ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ പോകാൻ കഴിയുന്ന ആളുകൾക്ക് ഈ വിവരങ്ങൾ സ്വന്തം വീടിൻ്റേത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി ഒരു പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അത് സാറിന് ഇനി ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതുപോലെ സാറിന് പ്രായമായി ഈ വിവരങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ ഞങ്ങൾ ജൂലൈ 1 മുതൽ 30 സാറിൻ്റെ ഏരിയയിൽ ഒരു എന്യൂമറേറ്റർ, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സാണ്, അവർ സാറിൻ്റെ വീട്ടിൽ വന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സാർ അതിന് മറുപടി കൊടുത്താൽ മാത്രം മതി, അല്ലാതെ സാറിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിരിക്കുന്നത് ഓൺലൈനായിട്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഓൺലൈനായി ഡാറ്റ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്.
3: പറഞ്ഞു സാർ. ഇതിലെ സംശയം, 2 പേരുള്ളതിലെ ഗൃഹനാഥനും ഗൃഹനാഥയാണ്.
2: ശരി,
3: ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
2: ഗൃഹനാഥനാണ് പറയേണ്ടത്. വരുമാനത്തിന്റെ കാര്യം നമ്മൾ സെൻസസിൽ ഒരിക്കലും ചോദിക്കുന്നില്ല. നമ്മൾ സെൻസസിൽ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനമായും ആ ഒരു ഭവനത്തിൽ ലഭ്യമായ സൗകര്യങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു മനുഷ്യത്വ സഹജമായ സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കുക്കിംഗ് ഫെസിലിറ്റി, അതായത് ഏത് തരത്തിലുള്ള വെളിച്ചം, വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെയുള്ള ചോദ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഏത് തരം ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്, വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ടോ, എവിടെയാണ് കുക്ക് ചെയ്യുന്നത്, പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണഗതിയിൽ നമുക്ക് ഉള്ള അസറ്റ്സ്, അതായത് വാഹനങ്ങളുണ്ടോ, റേഡിയോ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വരുമാനമൊന്നും ചോദിക്കുന്നില്ല സെൻസസിൽ.
1: അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം ചോദിച്ചതുപോലെ ഇപ്പം നമുക്ക് ഈ സെൽഫ് എന്യൂമറേഷനിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് അതൊരു നിർബന്ധമാണോ, അതോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ ജൂലൈ 1 മുതൽ നടക്കുന്ന നേരിട്ട് എന്യൂമറേറ്റർമാർ വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താലും മതിയാവും?
2: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ പോലും സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ചെയ്യുന്ന ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഒരിക്കലും ഇതിൻ്റെ പ്രധാന സെർവറിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സെൽഫ് എന്യൂമറേഷൻ വിജയകരമായി സമർപ്പിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ID കിട്ടും. അതിന് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ID SEID എന്നാണ് പറയുന്നത്. ആ ഐ ഡി ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അത് എഴുതി സൂക്ഷിക്കുകയോ അവർക്ക് എസ് എം എസിൽ വന്നത് സൂക്ഷിക്കുകയോ ചെയ്യണം. ഇനി 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ സെൽഫ് എന്യൂമറേഷനിൽ ആ ഒരു ലൊക്കേഷനിൽ ആ ഒരു ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ ആരൊക്കെ ചെയ്തോ ആ മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്ററുടെ മൊബൈൽ ആപ്പിലേക്ക്, അതായത് സ്കൂൾ ടീച്ചർ വിസിറ്റ് ചെയ്യുന്ന അവരുടെ മൊബൈൽ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ മൊബൈൽ ആപ്പുമായി എന്യൂമറേറ്റർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ എസ് സി ഐ ഡി നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ എന്യൂമറേറ്റർ ആ എസ് സി ഐ ഡി ആപ്പിൽ എൻ്റർ ചെയ്യുകയും ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾ ഫില്ല് ചെയ്ത മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്റർക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് എന്യൂമറേറ്ററാണ് അവസാനമായി ഇതിനെ ഫൈനലി സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് സി ചെയ്താലും
1: എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും കുഴപ്പമില്ല, അത് എന്യൂമറേറ്റർ നേരിട്ട് വന്ന് ഇത് ചെയ്യുന്ന സമയം കണക്കെടുക്കുന്ന സമയത്ത് അത് തിരുത്താവുന്നതാണ്.
2: തിരുത്താനുള്ള സൗകര്യം ഉണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ സെൽഫ് എന്യൂമറേഷൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം? ഒരുപക്ഷെ കൂടുതൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ വിവരങ്ങൾ പോർട്ടലിൽ കൊടുക്കുകയും അതിന് എന്യൂമറേറ്റർ വരുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനൊരു കൺഫർമേഷൻ കിട്ടുകയും ചെയ്യും, അങ്ങനൊരു സൗകര്യമാണ് അല്ലേ?
2: ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഇപ്പോൾ പല വീടുകളിലും നമുക്കറിയാം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഈ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് അവർ മുഴുവൻ സമയം അവൈലബിൾ ആണോന്നില്ല, ഈ ഇൻ്റർവ്യൂ മുഴുവൻ പീരീഡിലും ക്ഷമാപൂർവ്വം നിന്ന് കൊടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ചിലപ്പോൾ വീട്ടുകാർക്ക് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഈ എക്സസൈസ് ഓൺലൈൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എന്യൂമറേറ്റർ വരുമ്പോൾ ഈ എസ് സി ഐ ഡി മാത്രം ഷെയർ ചെയ്താൽ മതിയാവും, അത് ഒരു ഗുണമാണ്. ഇനി രണ്ടാമത്തേത്, ഇപ്പം നമുക്ക് സ്വന്തം വിവരങ്ങൾ നമ്മളൊരാൾ വരുമ്പോൾ അത് എന്യൂമറേറ്റർ ആണോ എന്നുള്ളൊക്കെയുള്ള സംശയങ്ങൾ വീട്ടുകാർക്ക് കാണും. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഐ ഡി മാത്രം പറഞ്ഞു കൊടുത്താൽ യഥാർത്ഥ എന്യൂമറേറ്റർ ആരാണോ അയാൾക്ക് മാത്രമേ നമ്മളുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റൂ. പിന്നെ മൂന്നാമത് ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, നമ്മളൊരു അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മളും സെൻസസും മാറുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: നമസ്തേ സാർ.
1: നമസ്തേ, നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
4: സാർ, ചന്ദ്രൻ നായർ പേയാടാണ്. സാർ, ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനെന്ന് വെച്ചാൽ കുറച്ച് ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായി സാർ. പ്രധാനമായിട്ടും ഒന്നാം
1: ഇമിഗ്രേഷനുമായിട്ട്
4: ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ. അതിനകത്ത് പ്രധാനമായിട്ടും ഹരീഷ് സാറിനോട് ചോദിക്കാന്ന് വെച്ചാൽ 34 ചോദ്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് 2, 3, 7, 8, 9, 21 ഇതിനെന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് വിശദീകരണം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പ്രധാനമായിട്ടും ഒന്ന് വെച്ചാൽ കെട്ടിട നമ്പർ തൊട്ടടുത്ത് തന്നെ സെൻസസ് കെട്ടിട നമ്പർ, ഇങ്ങനെ രണ്ടും ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെ അല്ലേ സാർ?
2: ആ, അതായത് ഞാൻ പറയാം, അതിൽ കെട്ടിട നമ്പർ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു എച്ച് എൽ ബി ഹൗസ് ലിസ്റ്റിംഗ് ഒരു ഒരു ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള ഏരിയ മുഴുവൻ ആ ടീച്ചർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സന്ദർശിച്ച് അതിലുള്ള ഓരോ ബിൽഡിങ്ങുകൾക്കും നമ്പർ കൊടുക്കും. ആ ബിൽഡിങ്ങുകൾ നമ്പർ കൊടുത്തതിന് ശേഷം ആ ബിൽഡിങ്ങിൽ പലതരം ഭാഗങ്ങൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അതിനെല്ലാം വേറെ വേറെ നമ്പർ കൊടുക്കും. ഇനി ബിൽഡിങ്ങിൽ ഈ പറയുന്ന എന്യൂമറേറ്റർ അതായത് സ്കൂൾ ടീച്ചറായിരിക്കും മിക്കവാറും അവർ നമ്പർ കൊടുക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആ ബിൽഡിങ്ങിനിട്ടിട്ടുള്ള നമ്പറിനെ തന്നെ ആണ് ബിൽഡിംഗ് നമ്പറായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ നമ്മളൊരു റണ്ണിങ് സീരിയൽ നമ്പറിൽ അതായത് ഒരു എച്ച് എൽ ബിയിൽ 0001 തുടങ്ങി അങ്ങനെ എത്ര യൂണിറ്റുകളാണോ ഡ്വെല്ലിംഗ് മീൻസ് ബിൽഡിങ്ങിൻ്റെ വേറെ വേറെ ഭാഗങ്ങളാണോ അതിനോരോന്നിനും ഓരോ നമ്പർ കൊടുക്കും. അപ്പോൾ ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് എൽ എസ് ജി ഡി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുത്ത നമ്പറിനെ അങ്ങനെ തന്നെ എടുക്കുകയും ഇനി ഈ ഓരോ ബിൽഡിങ്ങിനുള്ള വിവിധ ഭാഗങ്ങളെ വെവ്വേറെ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ വേറെ വേറെ സെൻസസ് ഹൗസ് നമ്പറുകളായി എഴുതുകയും ചെയ്യും. ഇത് പബ്ലിക് അറിയേണ്ട ആവശ്യമില്ല, ഇത് എന്യൂമറേറ്റർ തന്നെ ആ ഓരോ ബിൽഡിങ്ങിനെ കണ്ടെത്തി ഞങ്ങളുടെ നിർവചനങ്ങൾ
1: അനുസരിച്ച്.
2: സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് സത്യത്തിൽ നാലാമത്തെ ചോദ്യം അതായത് പ്രിഡോമിനന്റ് മെറ്റീരിയൽ ഓഫ് ഫ്ലോർ നമ്മുടെ തറയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന സാമഗ്രി എന്ന് തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് പൊതുജനം സമർപ്പിക്കേണ്ടത്. ഈ ഈ നമ്പറുകളെ കുറിച്ച് പൊതുജനം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓ, തീർച്ചയായും തിരുത്താനുള്ള അവസരമുണ്ട് സാർ. ധൈര്യമായി സെൽഫ് എന്യൂമറേഷൻ ചെയ്യൂ, നമ്മളൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. അതിനുശേഷം എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ അവരോട് ഡാറ്റ വായിച്ചു കേട്ട് ഇതിൽ പല ടൂൾസും നമുക്ക് അവൈലബിൾ ആണ്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്ത് തന്നെ നമുക്കതിൽ പലതരം ടൂൾസ് ഈ ചോദ്യം കൊണ്ടുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിനെന്താണ് വരുന്നത് എന്നൊക്കെയുള്ള സഹായങ്ങളും നമുക്ക് ലഭ്യമാണ്.
4: ഓക്കെ,
1: വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി 33 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന്. അതിൽ കുറേ ചോദ്യങ്ങൾ എന്യൂമറേറ്റർ സ്വന്തമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, അതിലിപ്പം ജനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതൊക്കെ ആയിരിക്കണം സംശയങ്ങൾക്ക് കാരണമാകുന്നത്.
2: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട്, അതായത് ആൾത്താമസമുള്ള വീട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട സാമഗ്രികളാണ്. അപ്പോൾ അതിൽ മൂന്ന് തരത്തിലുള്ളത്. ഒന്ന്, നമ്മൾ തറയ്ക്കുപയോഗിച്ചിരിക്കുന്ന സാമഗ്രി, ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രി ഏത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്
1: ടൈലാണോ സിമെന്റ് ഇട്ടതാണോ ഗ്രാനൈറ്റ് ആണോ അങ്ങനെയൊക്കെയുള്ള,
2: അതെ, അതിന് കുറേ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ടൈൽ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ ഒരു ഹയർ ലിവിങ് കണ്ടീഷൻസിലുള്ളതാണ്. നമ്മൾ മണ്ണിൻ്റെ തറ മുതൽ ടൈൽസ് വരെയുള്ള, മൊസൈക്ക് ഫ്ലോർ ടൈൽസ് വരെയുള്ള ഇന്ത്യയുടെ സാമാന്യ ജീവിതത്തിൽ ഉപയോഗിച്ച് കണ്ടുവരുന്ന എല്ലാത്തിനെയും കോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുവരാണ്, ചുവരിന് ഏതാണ് പ്രധാനപ്പെട്ട സാമഗ്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ റൂഫ്. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ. അതിനുശേഷം നമ്മൾ എന്താവശ്യത്തിന് വേണ്ടിയാണ് ഈ സെൻസസ് വീട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻസസ് വീട് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ പ്രധാനമായും താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, താമസത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി താമസത്തിനല്ലാതെ നമ്മൾ കാണുന്ന ഷോപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് താമസേതര ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ സെൻസസ് വീട് ഏത് തരത്തിലുള്ളതാണ്, അതായത് നല്ല വീടാണോ, ജീവിക്കാൻ പറ്റുന്നതാണോ, ഇനി അതല്ല ജീർണിച്ചതാണോ, അതിൻ്റെ ഒരു ഒരു കണ്ടീഷൻ ഒരു നമ്മൾ അസസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുടുംബനാഥൻ എൻ്റെ സെക്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്. അവർ എസ് സി ആണോ എസ് ടി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഓണർഷിപ്പ്, പ്രത്യേകിച്ച് സെൻസസ് എന്ന് പറയുന്നത് ഓണർഷിപ്പുമായിട്ട് ഈ സെൻസസ് എടുക്കുന്ന വീടിന് ബന്ധമൊന്നുമില്ല, അവിടെ താമസം ആരാണോ അവരുടെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ ഈ ഒരു താമസിക്കുന്ന വീടിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ്, അതായത് ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ചോദ്യം വരുന്നുണ്ട്.
1: അപ്പോൾ ഈ അവിടെ താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്താണ് എഴുതേണ്ടത്?
2: അയാൾ താമസിക്കുന്ന വീട്ടിൻ്റെ വിവരങ്ങൾ കൊടുക്കണം. അയാളുടെ അത് സ്വന്തമാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, അതിന്റെ ഒരു കണ്ടീഷൻ.
1: ഓണർഷിപ്പ് സ്റ്റാറ്റസിൽ റെന്റഡ് ഹൗസ് എന്ന് എഴുതാം,
2: അയാൾക്ക് റെന്റഡ് ഹൗസ് എന്ന് എഴുതാം. ഇനി റെന്റഡ് ഹൗസിൽ രണ്ട് തരമുണ്ട്.
1: റെന്റഡ് ഹൗസിൽ താമസിക്കുന്ന ആളും പക്ഷേ ഈ പറഞ്ഞ ബിൽഡിംഗിന്റെ പ്രത്യേകതകൾ അതെല്ലാം എഴുതണം,
2: എല്ലാം പറയണം, എല്ലാം പറയണം. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ഈ സർവേ ചെയ്യുന്നത്. ഇനി റെന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്.
1: അത് ഇയാൾ ഈ രണ്ട് താമസിക്കുന്ന ആൾ തന്നെ പറയണോ?
2: അത് അദ്ദേഹം തന്നെ പറയണം,
1: ഡീറ്റെയിൽസ് കൊടുക്കണം.
2: അതെ, അത് വേറെ ഒരു കോഡാണ്. അതായത് ഈ വീട് എൻ്റെ സ്വന്തമാണ് എന്നതിന് നമ്മളൊരു പ്രത്യേക കോഡ് കൊടുക്കുന്നുണ്ട്. ഈ വീടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, പക്ഷേ എനിക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ട്,
1: അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ളൊരു അത് പറഞ്ഞു കൊടുക്കും,
2: അത് സഹായിക്കും. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ, ഹൗസിംഗ് പ്ലാനിൽ, ഭവന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴത്തേക്ക് ഈ വിവരം വളരെ സഹായകരമാണ്. മറ്റൊരിടത്തും വീടില്ലാത്ത ഒരു റെൻറ്റിന് താമസിക്കുന്ന ആളും മറ്റൊരിടത്ത് വീടുണ്ടായിട്ട് റെൻറ്റിന് താമസിക്കുന്ന ആളും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അതിനെ തിരിച്ചറിയാൻ വേണ്ടി.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
5: പിന്നെ ഇത് കായംകുളത്തുനിന്ന് സാലിഹായ.
1: സാലിഹ, എന്താണ് സംശയമുള്ളത് ചോദിച്ചോളൂ.
5: സാറേ, എന്റെ സംശയം, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽക്കുകയാണ്, ആണ് അതിന്റെ എഴുത്ത്. പുതിയ വീടിന്റെ പെർമിറ്റ് കിട്ടിയില്ല, അന്നേരം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്?
2: മേഡം, ഇപ്പൊ എവിടെയാണ് താമസം? ഇപ്പൊ രാത്രി ഉറക്കം എവിടെ? കായംകുളത്ത്. വിൽക്കാൻ പോകുന്ന വീട്ടിലാണോ? അപ്പം കായംകുളത്ത് നിങ്ങൾ വിൽക്കാൻ പോകുന്ന വീട്ടിലെ വിവരങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് സെൻസസിന് ഞാൻ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ എവിടെയാണോ താമസം, ആ സ്ഥലത്തിൻ്റെ വിവരങ്ങൾ നമ്മൾ എടുക്കുകയും പിന്നീട് വീട് മാറുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് വിവരം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ആ സമയത്ത് പുതിയ വീട്ടിലേക്ക് മാറിയാൽ അതിനെയും നമ്മൾ പുതിയതായി എടുക്കും. ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇത്.
1: ഓക്കെ ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ വീടിൻ്റെ കാര്യങ്ങളാണല്ലോ, ഓണർഷിപ്പിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
2: നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര മുറികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ അതിൽ കിച്ചൺ, ബാത്റൂം, കോറിഡോർ, വരാന്ത, ഇതൊന്നും പെടാത്ത മറ്റ് പൂജാമുറി, ഇതൊന്നും പെടാത്ത മറ്റ് റൂമുകൾ, അതായത് നമ്മുടെ ഡൈനിങ് റൂം വരും, ലിവിങ് റൂം വരും, പിന്നെ നമ്മുടെ ബെഡ്റൂം വരും, ഇതെല്ലാം അതിൽ വരുന്നതാണ്.
1: അപ്പോൾ അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ മെയിൻ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുടിവെള്ളം എങ്ങനെയാണ്, പൈപ്പ് വാട്ടറാണോ കിണറാണോ അതാണോ ഉദ്ദേശിക്കുന്നത്?
2: അതെ അതെ, ഏത് രീതിയിലാണ് കുടിക്കാനുള്ള വെള്ളം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടർ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്, മറ്റ് വാട്ടർ സപ്ലൈയെ പറ്റി നമ്മൾ ചോദിക്കുന്നില്ല. അതിൽ പ്രധാനമായും ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളം, അതായത് നമ്മൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകളൊക്കെ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ സംബന്ധിയായിട്ടുള്ള കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ് എന്നുള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ ഈ ശുദ്ധീകരണ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഡ്രിങ്കിങ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ടാപ്പ് വാട്ടർ ഫ്രം അൺട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളം എന്ന ഒരു ഒരു വിഭജനം അതിന് നമ്മൾ വരുത്തുന്നു. പിന്നെ നമുക്ക് കിണറുണ്ട്, ഹാൻഡ് പമ്പുണ്ട്, ട്യൂബ് വെൽ, ബോർവെൽ ഉണ്ട്, ഇനി സ്പ്രിങ് പോലുള്ള വിരളമായ കുടിവെള്ള സ്രോതസ്സുകളെയും നമ്മൾ പിന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ സെൻസസിൽ.
1: ഓക്കെ, പിന്നീടുള്ളത് ആക്സസ് ടു ലാട്രിൻ, മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ?
2: അതെ അതെ അതെ.
1: വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് കണക്റ്റഡ് ടു, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
2: അതായത് നമ്മൾ ഈ ടോയ്ലറ്റിൽ നിന്നുള്ള അല്ലെ വെള്ളം ഒഴികെ മറ്റ് നമ്മൾ അടുക്കളയിൽ നിന്നുള്ള ജലം, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം എങ്ങോട്ടാണ് നമ്മൾ ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം. പല വീടുകളിലും അതിന് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും, അടച്ച് മൂടിയ സംവിധാനമുണ്ടോ, ഇനി അതല്ല അതൊരു ജനറൽ ഡ്രെയിനേജിനോടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇനി അതല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിനേജ് ആയിട്ടുള്ള തുറന്നു കിടക്കുന്ന കാനയിലേക്കാണോ, ഇനി അങ്ങനെ ഡ്രെയിനേജ് ഒന്നും ഇല്ലാതെ വെറുതെ പറമ്പിലേക്ക് ഇറക്കി വിടുകയാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ചോദ്യം. ഇത് ശുചീകരണ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങളാണിത്. ശുചിത്വവുമായി ബന്ധപ്പെട്ട
1: അവൈലബിലിറ്റി ഓഫ് കിച്ചൺ ആൻഡ് എൽ പി ജി കണക്ഷൻ.
2: എൽ പി ജി കണക്ഷൻ നമ്മളത് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് അതിൽ എൽ പി ജി കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അടുക്കളയുണ്ടോ, എൽ പി ജി കണക്ഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം അടുക്കളയാണ്, ഓരോ തരം അടുക്കളയിലും എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ അടുക്കളയിൽ സ്വന്തമായി ഒരു അടുക്കളയുണ്ട്, ആ അടുക്കളയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ അടുക്കള ഇല്ലാതെ വീടിനുള്ളിൽ തന്നെ വേറൊരിടത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് എൽ പി ജി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്.
1: അത് പ്രത്യേക കോളമുണ്ടോ,
2: എല്ലാത്തിനും പ്രത്യേക കോളങ്ങളുണ്ട്. ഇത് വളരെ വിശദമായി തന്നെ മലയാളത്തിൽ പോലും നമുക്ക് ലഭ്യമാവുന്ന രീതിയിലാണ് എന്യൂമറേഷൻ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
6: നമസ്കാരം സാർ, നമസ്കാരം, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
6: ഞാൻ ഇന്നലെ തന്നെ ഇന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു.
2: പറഞ്ഞോളൂ. നല്ല,
6: അതിൽ എനിക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നിയത് ആ വീട് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാൻ എനിക്ക് ശരിക്കും ഇപ്പൊ പറ്റിയിട്ടില്ല. ഞാൻ ആ എന്റെ ലൈൻ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്യൂമറേറ്റർ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വരാതെ പോവില്ലല്ലോ അല്ലേ?
2: കണ്ടുപിടിക്കാൻ
6: പറ്റാതെ
2: ഇല്ല. ഇല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലൊക്കേഷൻ ഏത് എന്യൂമറേറ്ററുടെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലാണോ വരുന്നത്, ആ ലൊക്കേഷൻ ആ എന്യൂമറേറ്റർക്ക് നമ്മൾ ഈ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കൊടുക്കും ആപ്പിൽ. അവര് വീട്ടിൽ വന്നിട്ട് വരുന്ന സമയത്ത് സാറിന് ഈ എസ് ഇ ഐ ഡി ഹാൻഡ് ഓവർ ചെയ്യാം. അതായത് ഒരു 100 മീറ്റർ ബഫർ നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാറൊരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി ചെയ്താൽ പോലും നമുക്ക് ഈ ഈ ഐ ഡി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി സാറ് എസ് ഇ ഐ ഡി ഉപയോഗിച്ച് ചെയ്തു, എന്യൂമറേഷൻ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വളരെ ദൂരത്തേക്ക് മാറിപ്പോയി, ആ സമയത്ത് സംഭവിക്കുന്നത് ഈ ഒരു എന്യൂമറേഷൻ ഐ ഡി വേറെ ഒരു എന്യൂമറേറ്റർക്കായിരിക്കും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ സാറിന്റെ വീട്ടിൽ വരുന്ന ആൾക്ക് സാറ് എസ് ഇ ഐ ഡി പറഞ്ഞു കൊടുക്കുമ്പം അത് മാച്ച് ആവാത്ത സാഹചര്യം വരും. അങ്ങനെ മാച്ച് ആവുന്നില്ലെങ്കിൽ എന്യൂമറേറ്റർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സാറിന്റെ വിവരങ്ങൾ ഒന്നുകൂടെ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐ ഡി മാറിപ്പോയത് കൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല. ഓരോ ഉത്കണ്ഠ ആവശ്യമില്ല, എല്ലാവരോടും കൂടിയുള്ള ഒരു ജനറൽ പോയിന്റ് ആണിത്.
6: സാർ വേറെ സംശയം കൂടെ അതിനകത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്നവർ ആരാണെന്ന് ചോദിക്കുന്നത്. കാരണം മക്കൾ രണ്ടുപേരും സ്ഥലത്തിൽ വീട്ടിലില്ലാത്ത മാരി ചെയ്ത് പോയതുകൊണ്ടും ഞാൻ എന്റെയും ഭാര്യയുടെ പേര് മാത്രമേ പിടിച്ചിട്ടുള്ളൂ.
2: മാത്രം മതി, മാത്രം മതി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. താങ്കൾ ചെയ്തത് ശരിയാണ്.
1: ഓക്കെ, ഹരിദാസ് ജി വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ ലൊക്കേഷൻ മാപ്പിങ്ങിന്റെ ആ കാര്യം പറയുമ്പോഴേ, ഇപ്പം ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നു, അവിടെ നിന്നാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വേറെ വീടുണ്ട്. അപ്പൊ അദ്ദേഹം മാപ്പ് ചെയ്യേണ്ടത് ഏതാണ്, ലൊക്കേറ്റ് ചെയ്യേണ്ടത്?
2: അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ താമസിക്കുന്ന സ്ഥലമാണ് മാപ്പ് ചെയ്യേണ്ടത്. സ്വന്തം വീടല്ല, നമ്മൾ ഓണർഷിപ്പിനെ ഇതിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല.
1: കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, റേഡിയോ ടെലിവിഷൻ ലഭ്യമാണോ, പിന്നെ ആക്സസ് ടു ഇന്റർനെറ്റ്, അപ്പം അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലേ. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അവൈലബിൾ ആണോ, ടെലിഫോൺ മൊബൈൽ കണക്ഷൻ ഉണ്ടോ, ബൈസിക്കിൾ സ്കൂട്ടർ ഇല്ലേ, കാർ ജീപ്പ് വാൻ, മെയിൻ സെറിയൽ കൺസ്യൂംഡ് ഇൻ ദ ഹൗസ് ഹോൾഡ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
2: ആഹാര രീതിയെ കുറിച്ചാണ്. കഴിഞ്ഞ സെൻസസിൽ നിന്നും ഈ സെൻസസിലേക്കുള്ള ഒരു വ്യത്യാസപ്പെട്ട ചോദ്യമാണത്. നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷയൊക്കെ ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ആളുകൾ, ഓരോ വീട്ടിലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ധാന്യം, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ധാന്യം ഏതാണെന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഈ പ്രാവശ്യം സെൻസസിൽ പുതുതായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ മലയാളികളുടെ സാഹചര്യത്തിൽ, നമ്മുടെ ഒക്കെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അരിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ സെൻസസ് എന്ന് പറയുന്ന സംഗതി ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓപ്ഷൻസും നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. അത് ഏതാണോ നമ്മൾ വീട്ടിലേറ്റവും കൂടുതൽ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ധാന്യം, അതാണ് നമ്മളതിൽ കൊടുക്കേണ്ടത്.
1: ഈ അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യേകമായിട്ട് കിച്ചൺ ഉണ്ടോ എന്നുള്ളതാണോ?
2: അത് നമ്മൾ പറഞ്ഞു വന്നിരുന്നു നേരത്തെ. അതായത് അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞൊരു റൂം അങ്ങനെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് കുക്കിംഗ് ചെയ്യാമല്ലോ. അതായത് ഒരു കിച്ചൺ ഉള്ളിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഒരു ഒരു കുടുംബത്തിന് ഒരു ഒറ്റ മുറിയാണുള്ളത്, അപ്പോൾ ആ മുറിയെ അവർ കിച്ചണെന്നോ ബെഡ്റൂമെന്നോ ഒന്നും ക്ലാസിഫൈ ചെയ്യാതെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പൊതുവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കിച്ചൺ വെവ്വേറെ ഇല്ല, പ്രത്യേകം ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഒരു എൽ പി ജി കണക്ഷൻ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത്രയും ഇല്ലാത്ത ഈ ഇപ്പോൾ ഒരു വെവ്വേറെ ഒരു കിച്ചൺ ഇല്ല, ഇനി ഒരു ഒറ്റ മുറിയിലും കിച്ചൺ ഇല്ല, പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നു, വീടിന് പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നവരെ പോലും നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ചോദിച്ചാട്ടെ, എന്താണ് അറിയാനുള്ളത്? സംശയം ചോദിച്ചോളൂ.
7: ഇതിന്റെ ഈ ഫോം ഒക്കെ എവിടുന്നാ കിട്ടുന്നത്, എങ്ങനെ സൂചിപ്പിക്കണം, എവിടാ കൊടുക്കേണ്ടത്?
2: അതെ അതെ, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ സെൻസസിന്റെ ഫോം, നമ്മളൊരു ഫോം വാങ്ങി പൂരിപ്പിച്ച് കൊടുക്കുന്നതല്ല, മറിച്ച് സെൻസസിന് രണ്ട് കാര്യങ്ങളാണ്, സ്വന്തം വിവരം നൽകാൻ രണ്ട് സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത്, ഈ വിളിച്ച ആൾക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ പോയി, അതായത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മറ്റോ ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് സ്വന്തം വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയും. അതിലും നമ്മൾ ഫോം ഓൺലൈനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സാറിന് ഈ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ ഓൺലൈനിൽ കയറി സ്വന്തം വിവരങ്ങൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ വിവരങ്ങൾ ഓൺലൈനിൽ കൊടുക്കാം. ഇനി ആ ഒരു ഒരു കാലാവധിയിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വരുന്ന July 1 മുതൽ 30 വരെ എല്ലാ വീടുകളിലും നമ്മുടെ സെൻസസ് എന്യൂമറേറ്റർമാർ, ടീച്ചർമാർ ഉൾപ്പെടുന്ന സെൻസസ് എന്യൂമറേറ്റർമാർ അതിൻ്റെ ഫോമുമായി അല്ലെങ്കിൽ മൊബൈൽ ആപ്പുമായി നേരിട്ട് വരികയും ആളുകളെ കണ്ട് വിവരം ശേഖരിക്കുകയും
7: ചെയ്യും.
2: അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്യൂമറേറ്റർക്ക് പറഞ്ഞാൽ അവരത് മൊബൈൽ ഫോണിൽ ആപ്പിൽ റെക്കോർഡ് ചെയ്യും.
1: ഹലോ, ഹലോ, സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇപ്പം വീടിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നവർ അവിടെ തന്നെ ആണ് പറയേണ്ടത്. അതുപോലെ ഈ അംഗങ്ങൾ, അവിടെ താമസിക്കുന്ന എത്ര പേരുടെ അംഗങ്ങളുണ്ട് എന്നുള്ള ചോദ്യമുണ്ടോ?
2: അതെ, അങ്ങനെ.
1: അത് എങ്ങനെയാണ്? ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ആ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് ഇപ്പം ഒരാൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് പേര്,

0: പേരൻസ് മാത്രമേ കാണുകയുള്ളൂ. മക്കളൊക്കെ വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആയിരിക്കും. അവരുടെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്?
1: അതായത് സെൻസസിൽ ഈ ഘട്ടത്തിൽ ഈ പറയുന്ന വീടുകളുടെ സെൻസസിൽ നമ്മൾ ഒരു വീട്ടിൽ താമസമുള്ള ആളുകളുടെ എണ്ണം, അതിൽ നമ്മൾ പറയുന്നത് സാധാരണ താമസക്കാരെന്നാണ് പറയുന്നത്. അതായത് സാധാരണ താമസക്കാരെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ വീട്ടിൽ ഉണ്ടുറങ്ങുന്ന ആളുകളുടെ എണ്ണമാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ വീട്ടിലുള്ള ഒരാൾ പഠിക്കാൻ വേണ്ടിയോ വിദേശത്തോ മറ്റോ സ്ഥിര താമസമായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച് ഒരു വീട്ടിൽ സ്ഥിരമായി അല്ലെങ്കിൽ സാധാരണ താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പുറത്ത് സ്ഥിര താമസമുള്ള ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. പക്ഷേ ഇതിലുള്ള ഒരു സംഗതി, ഒരു താൽക്കാലിക വിസിറ്റ്, ഏതാനും ദിവസത്തേക്ക് മറ്റെടെങ്കിലും വിസിറ്റിന് പോയിട്ടുള്ള ആളുകളെ, തിരിച്ചു വരാവുന്ന ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അല്ലാതെ പഠനത്തിനോ ജോലിക്കോ മാറി താമസിക്കുന്ന ആളുകളെ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതില്ല.
0: ഇപ്പോൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഈ ഷെയർഡ് അക്കോമഡേഷനായിട്ടുള്ള വീടുകളൊക്കെ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഇപ്പം ഷെയർ ചെയ്ത് അക്കോമഡേഷൻ ഉള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് യൂണിറ്റായിട്ടൊക്കെ ജീവിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്?
1: അതായത് നമ്മളിതിനെ സെൻസസ് വീട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് വെവ്വേറെ കുടുംബങ്ങൾ താമസമുണ്ട്. ഇനി കുടുംബം എന്ന് പറയുന്നത് തന്നെ സെൻസസിലെ ഒരു പ്രത്യേക നിർവചനമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അതിൽ ബന്ധമുള്ള ആളുകളുണ്ടായിരിക്കാം, ബന്ധമില്ലാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരിക്കാം, ഇനി ബന്ധമുള്ളവരും ഇല്ലാത്തവരും ചേർന്ന് താമസിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരൊറ്റ യൂണിറ്റായി ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ആളുകളെ നമ്മൾ ഒരു കുടുംബം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മൂന്ന് വീടുകൾ, മൂന്ന് മുറികളിലായിരിക്കും ഇവർ താമസിക്കുന്നുണ്ടാവുക. അതിൽ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ കിച്ചണാണുള്ളതെങ്കിൽ ഇവരെല്ലാവരെയും ചേർത്തിട്ട് നമുക്കൊരൊറ്റ കുടുംബമായിട്ട് പരിഗണിക്കാം.
0: നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്തേ.
0: നമസ്തേ,
2: എന്റെ പേര് അരുൺ എന്നാണ്.
0: എവിടെ?
2: എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ചാവടിമുക്കിൽ നിന്നാണ് വിളിക്കുന്നത്.
0: എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
2: ഓക്കെ സാർ, എന്റെ സംശയം, നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വീടിന്റെ കണക്കെടുപ്പാണല്ലോ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത്. സാധാരണ പദപ്രയോഗം തന്നെ വീടായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
1: അപ്പൊ
2: അതിൽ ഈ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് ഉൾപ്പെട്ട് വരുന്നുണ്ടോ? അവിടെ ഈ സെൻസസുമായി ബന്ധപ്പെട്ട് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവര് കാര്യം ധാരാളമായിട്ട് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഈ സെൻസസിലെ ആ ഡേറ്റ കളക്ഷനിൽ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം. രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ ഇപ്പൊ നിലവിൽ ആ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട വിവരമാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ വീടുകളുള്ള അവസരത്തിൽ ചിലപ്പോൾ ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ അത് സംബന്ധിക്കുന്ന വിവരം നമുക്ക് നിലവിലിപ്പം ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായിട്ട് ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോമല്ലേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: അപ്പൊ
2: അത്തരം ഘട്ടത്തിൽ എങ്ങനെയാണ് ഒഴിഞ്ഞു കിടക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ പറ്റുന്നത്? അതാണ് എന്റെ രണ്ട് സംശയം.
1: അതായത് ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ സെൻസസിന്റെ ആ ഭവന സെൻസസ് അല്ലെങ്കിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസിന്റെ ഭാഗമായിട്ട് എന്യൂമറേറ്റർ ആദ്യം ചെയ്യുന്നത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഈ അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള, അവർക്ക് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ആ ഒരു ഏരിയ, ഒരു ഏതാണ്ട് ഒരു 200 വീടുകൾ ഉള്ള ഒരു ഏരിയ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു 800 പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ ചുറ്റി നടന്ന് എല്ലാ ബിൽഡിങ്ങുകളെയും തിരിച്ചറിയുകയും അതിൽ അപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടും, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെറിയ ബിൽഡിങ്ങുകൾ ഉൾപ്പെടും, നോൺ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ഉൾപ്പെടും, ആരാധനാലയങ്ങൾ, മറ്റ് എല്ലാ ഹോട്ടലുകൾ, നോൺ റെസിഡൻഷ്യൽ ഏരിയകളെയും ലിസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായി നമ്പർ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അപ്പാർട്ട്മെൻറ്റുകളെ നമ്മളൊരു ബിൽഡിങ്ങായിട്ട് മാർക്ക് ചെയ്യും. ആ അപ്പാർട്ട്മെൻറ്റുകളിൽ വെവ്വേറെ താമസിക്കുന്ന താമസമുള്ള ഓരോ യൂണിറ്റിനെയും ഓരോ സെൻസസ് ഹൗസുകൾ അല്ലെങ്കിൽ സെൻസസ് വീടുകളായി മാർക്ക് ചെയ്യുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. എല്ലാവരും കൗണ്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഈ കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മളിതിനെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വിവരമാണ് കൊടുക്കേണ്ടത്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടിനെക്കുറിച്ച് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടതല്ല. ആ സമയത്ത് എന്യൂമറേറ്റർ അവിടെ ചെന്നിട്ട് ആ വീട് ലോക്ക്ഡ് ആണോ വേക്കൻ്റ് ആണോ ഏതാണ് സ്റ്റാറ്റസ് അത് റെക്കോർഡ് ചെയ്തോളൂ.
0: അതായത് ഇൻഡിവിഡ്വല് എന്യൂമറേഷൻ ഫോമിൽ അത് കാണിക്കണമെന്നില്ല,
1: തൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന മറ്റെവിടെയെങ്കിലും ഉള്ള വീടുകളെക്കുറിച്ച് പൊതുജനം ഈ സെൽഫ് എന്യൂമറേഷൻ ഘട്ടത്തിൽ രേഖപ്പെടുത്തണം.

0: സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സ്വന്തമായിട്ട് വീടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത്
1: അത്
0: രേഖപ്പെടുത്താമെന്നൊക്കെ
1: രേഖപ്പെടുത്തണം,
0: പറഞ്ഞിരുന്നു.
1: അതിപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സ്വന്തമായിട്ട് വേറൊരിടത്ത് ഉണ്ട്, ഇനിയിപ്പോൾ ഇദ്ദേഹം താമസിക്കുന്നത് ചിലപ്പോൾ ഈ മൂന്ന് ബിൽഡിങ്ങുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരിക്കും. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ വീടിൻ്റെ സ്റ്റാറ്റസ്, ഓണർഷിപ്പ് സ്റ്റാറ്റസ് സ്വന്തമെന്ന് എഴുതാം. റെൻ്റഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ വേറൊരിടത്ത് വീടുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്.
2: അനുബന്ധമായ ഒരു ഉപചോദ്യം സാറ്, നമ്മളിപ്പം ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് ഈ ഡിജിറ്റൽ സെൻസസിലെ സെൽഫ് എന്യൂമറേഷൻ ഫോം ഇപ്പോ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് സമർപ്പിക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ?
1: ഒരു തടസ്സവുമില്ല. താങ്കളുടെ കുടുംബം, താങ്കളുടെ കുടുംബത്തെ, കുടുംബത്തിലെ ഒരാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് താങ്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഏത് ഭാഗമാണോ, ഒരു പ്രത്യേക റൂമായിരിക്കുമല്ലോ, ഒരു ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ, അതിന്റെ വിവരങ്ങൾ ചേർത്തിട്ട് സമർപ്പിക്കാം.
0: ഇപ്പം ഈ ഒരുമിച്ച് താമസിക്കുന്ന അവരെ ഒരു കുടുംബമായിട്ട് കാണും, അത് ബന്ധുക്കളല്ലെങ്കിലും, അങ്ങനെയല്ല സൂചിപ്പിച്ചത്. അപ്പോൾ ഈ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പെർമനൻ്റ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണെന്ന് കരുതുക, അപ്പോൾ അവരെ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ടോ?
1: അതെ, കുടുംബത്തിൻ്റെ നിർവചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലാർത്ഥത്തിലുള്ള ഒരു നിർവചനമാണ്. ഒരു സെൻസസ് വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അവരുടെ രക്തബന്ധം കണക്കിലെടുക്കാതെ നമ്മൾ ഒരു കുടുംബമായി പരിഗണിക്കും. ആ ഒരർത്ഥത്തിൽ ഒരു ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ, ഹൗസ് മെയ്ഡ് കൂടെ താമസിക്കുന്നുണ്ട് എടുക്കണം, ഡ്രൈവർ ഉണ്ടെങ്കിൽ എടുക്കണം, മറ്റ് സഹായികളൊക്കെ താമസിക്കുന്നുണ്ട്, എല്ലാവരെയും ചേർത്തിട്ട് ഒരു കുടുംബമായി പരിഗണിക്കേണ്ടതാണ്.
0: അതുപോലെ തന്നെ പല നമ്മുടെ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഇപ്പം ഹോട്ടൽ തൊഴിലാളികൾ, അവരവിടെ തന്നെ ആയിരിക്കും ഉറക്കവും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
1: അതായത് ഒരു ഹോട്ടൽ തൊഴിലാളി ആ ഹോട്ടലിൽ തന്നെ രാത്രി ഉറങ്ങുന്ന സാഹചര്യമായിരിക്കും.
0: അത് ആരാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്? ആ ഹോട്ടലിൻ്റെ ഉടമയാണോ, ഷോപ്പിൻ്റെ ഉടമയാണോ, എങ്ങനെയാണ് അതിൻ്റെ?
1: അതിനെ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു നോൺ റെസിഡൻഷ്യൽ ഭവന, എന്താ പറയുക, താമസേതര ഉപയോഗത്തിന് ഉള്ള ഒരു ഒരു ബിൽഡിംഗ് ആണ്. പക്ഷേ അതിൽ ഈ കക്ഷി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ താമസവും താമസേതര ഉപയോഗവും മിക്സഡ് പർപ്പസ് ആയിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരാൾ താമസം ഉണ്ടെന്ന്. അപ്പോൾ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന താമസിക്കുന്ന വ്യക്തിക്ക് വിവരം കൊടുക്കാവുന്നതേ ഉള്ളൂ.
0: അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഓണറാണ്, ആ ബിൽഡിങ്ങിൻ്റെ ഓണറാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ?
1: ഇത് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിൽ ആരാണോ താമസിക്കുന്നത് അയാളാണ് ചെയ്യേണ്ടത്.
0: അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ, അതിൻ്റെ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്ന ആൾ വേറൊരാളായിരിക്കും, അയാൾക്ക് സ്വന്തമായിട്ട് വീട് കാണും, അയാൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്യൂമറേഷനിൽ കൊടുക്കുന്നത്.
1: അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം
0: കൊടുക്കണം. ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഷോപ്പിൽ താമസിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് എന്യൂമറേഷൻ കൊടുക്കേണ്ടതുണ്ടോ?
1: അവരുടെ വിവരം അവർക്ക് കൊടുക്കാം. സെൽഫ് എന്യൂമറേഷനിൽ അവർ ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്ക് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കൊടുക്കാം.
0: ആ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം സർ.
1: നമസ്കാരം.
0: നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
3: എന്റെ പേര് ജയരാമൻ.
0: ആ, എവിടെ നിന്ന് വിളിക്കുന്നു?
3: നമ്മുടെ ഈ നേരത്തെ മറ്റേ ഈ SIR എടുത്തല്ലോ.
1: അതെ.
3: ആ സമയത്ത് ഇവിടെ ഈ നമ്മുടെ ഈ നോമിനേഷൻ എടുക്കാനായിട്ട് എന്റെ വീട്ടിൽ വന്നത് ഹരിതയുടെ ഒരു ജീവനക്കാരിയാണ് വന്നത്.
1: ശരി.
3: അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ സെൻസസ് എടുക്കുന്ന സമയത്ത് ഈ സാർ പറയുന്ന നോമിനേറ്റ് അവര് തന്നെ നേരിട്ട് വരുമോ, അതോ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ എങ്ങനെ അയക്കുമോ എന്നൊരു സംശയമാണ് എനിക്ക്.
1: അതെ, സെൻസസിന് വേണ്ടി നമ്മൾ ഒരാളെ എന്യൂമറേറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യും. സാറിൻ്റെ വീടിരിക്കുന്ന കുറേ വീടുകൾക്ക് ആ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട് ഒരു എന്യൂമറേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അത് മിക്കവാറും ഒരു സ്കൂൾ ടീച്ചറായിരിക്കും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും. അവർ നേരിട്ട് വീട്ടിൽ വന്ന് കണക്കെടുക്കും. നമുക്ക് സാറിന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമുക്ക് സെൻസസിൽ നമ്മളൊരു ടോൾ ഫ്രീ നമ്പർ 1855 എന്ന് പറഞ്ഞൊരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1855. ആ 1855 സാറിപ്പോൾ കവർ ചെയ്യുന്നില്ല, വീട്ടിൽ ആൾ വരുന്നില്ല, സെൻസസ് കഴിഞ്ഞിട്ടും ആൾ വരുന്നില്ലെങ്കിലും സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഈ 1855 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാം. അതായത് സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച സംശയങ്ങൾക്കെല്ലാം ഈ 1855 എന്ന ടോൾ ഫ്രീ ഉപയോഗിക്കാം. സാറിൻ്റെ വീട്ടിൽ തീർച്ചയായും എന്യൂമറേറ്റേഴ്സ് വരും, ഡാറ്റ കളക്ട് ചെയ്യും. അതിനു മുമ്പ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് സെൽഫ് എന്യൂമറേഷൻ. ശരി ശരി ശരി, ശരി. അപ്പോൾ എന്യൂമറേറ്റർ വരുമ്പോൾ വിവരങ്ങൾ കൊടുത്താൽ മതി.
0: ഓക്കെ, ജയരാമൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം വേറൊരു സംശയം, ഇപ്പം നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഈ പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അന്യ ജില്ലകളിൽ നിന്ന്, അടുത്തുള്ള ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ കൊല്ലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, അവരായിരിക്കും ഗൃഹനാഥൻ്റെ പേരിൽ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് കൊടുക്കാൻ, അങ്ങനെ ഇതിനകത്ത് സെൽഫ് എന്യൂമറേഷനിൽ കൊടുക്കാൻ കഴിയുമല്ലോ.
1: ഈ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്ന ആള് ദിവസവും തിരിച്ച് ദിവസവും പോയി വരുന്ന ആൾക്ക് അവരുടെ വീടിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അതിൽ തടസ്സമൊന്നുമില്ല.
0: അപ്പോൾ അവർ

0: ആ സ്വന്തം വീട്ടിലെ ലൊക്കേഷനാണ്
1: ആ ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്താൽ മതി.
0: മാർക്ക് ചെയ്താൽ
1: അതായത്
0: മതി.
1: സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെൻറ് ഓഫീസിൽ ഇരുന്ന് സ്വന്തം ഡെസ്ക്ടോപ്പിൽ അവിടുത്തെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് അവിടെ താൻ സ്ഥിരമായി താമസിക്കുന്ന വീടിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് ഈ ഐ ഡി വേണമെങ്കിൽ ഭാര്യയെ ഏൽപ്പിച്ചിട്ട്.
0: അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: അതെ അതെ അതെ, അതും പ്രധാനപ്പെട്ടാണ്. പിന്നെ അതുപോലെ പുറത്ത് ജോലിക്ക് വേണ്ടി മാറി താമസിക്കുന്ന ആളുകൾ കുടുംബത്തോടോ അല്ല ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ചെയ്യേണ്ടത്.
0: അതായത് ഇപ്പോൾ ഒരാൾ ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ ഇവിടെ താമസിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് വേറെ കൊടുക്കണം.
1: ആരൊക്കെയാണോ അവിടെ താമസമുള്ളത്, അവിടെ ഇപ്പോൾ കുടുംബത്തിലെ കുറച്ച് അംഗങ്ങൾ മാത്രം അവിടെ താമസമുണ്ട്, ഇദ്ദേഹം ഇവിടെ തനിച്ചാണ് താമസമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഇവിടെയും അവരുടെ കുടുംബത്തിൻ്റെ കണക്ക് അവരെവിടെയാണ് താമസിക്കുന്നത് അവിടെയാണ് സെൻസസിൻ്റെ ഒരു മെത്തഡോളജി.
0: അത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റുമല്ലോ.
1: അവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതിനു വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയേ
0: ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഐ ഡി നമ്പറിന് എന്തെങ്കിലും സവിശേഷതയുണ്ടോ? അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇതാണ് ഐ ഡി നമ്പർ എന്നുള്ളത്?
1: ആ ഈ ഐഡൻറ്റി നമ്പർ
0: എച്ചിലാണ്
1: തുടങ്ങുന്നത്. അത് നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് SEID സെൽഫ് എന്യൂമറേഷൻ ഐ ഡി എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഐ ഡി അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് SMS ആയും ഈ ഐ ഡി ലഭ്യമാവും. ഇനി നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഐ ഡി വരും. ഇനി എന്യൂമറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐ ഡി അറിയാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്യും.
0: ഓക്കെ, വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ
2: ഹലോ, ഞാൻ ഭാർഗവനാണ്.
0: ആ എവിടെ നിന്ന് വിളിക്കുന്നു?
2: കരുനാഗപ്പള്ളി, കൊല്ലം ജില്ല.
0: ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ള സംശയം ചോദിച്ചോളൂ.
2: ഞാൻ എന്റെ പേരിലുള്ള വസ്തുവും വീടും എന്റെ മകന് ഞാൻ ധനനിശ്ചയം ചെയ്ത് എഴുതി കൊടുത്തിട്ടു.
1: ശരി,
2: എനിക്ക് ഇവിടെ ഇത് എന്യൂമറേഷന് വരുന്നുടനെ അവരുടെ ജഗന്നാഥൻ എന്ന് പറയുന്ന എന്റെ മോന്റെ പേര് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്.
1: അത് ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ എന്നാണ് നമ്മൾ പറയുന്നത്. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഏത് അംഗത്തെയും ആ കുടുംബത്തിന് കുടുംബനാഥനായി തീരുമാനിക്കാം. കുടുംബം ആരെയാണോ കുടുംബനാഥൻ എന്ന് പറയുന്നത് അതായിരിക്കും ആ കുടുംബത്തിന്റെ നാഥൻ.
2: ഞാൻ മോഹൻ ഇതെല്ലാം എഴുതി കൊടുത്ത് വീടും സ്ഥലവും എല്ലാം എഴുതി കൊടുത്തിരിക്കുക.
0: അത് അതുമായിട്ട് ബന്ധമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വന്തം പേര് തന്നെ താങ്കൾക്ക് കൊടുക്കാവുന്നതാണ് അല്ലേ?
1: പറയാം പറയാം, ഇദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യാം. അത് ആ കുടുംബം എന്താണോ കുടുംബനാഥനായി സെൻസസിന് പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട് മകന് കൊടുത്തത് കൊണ്ട് മകൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അത് ഓണറോ പ്രായം കൂടിയ ആളാവണമെന്നില്ല, പ്രായം കുറഞ്ഞ ആളാവാം, ഇനി പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്ന ആളാവണമെന്നില്ല, സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാവണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു നിശ്ചയമില്ല അതിൽ. അത് ആരാണോ കുടുംബം തീരുമാനിക്കുന്നത് അതാണ് കുടുംബം.
0: അപ്പോൾ ആരുടെ പേര് വേണമെങ്കിലും അവിടെ താങ്കളുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് അല്ലേ?
1: അതേ ഉള്ളൂ.
0: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മളെ കേരളത്തിലെ ഒരു പ്രത്യേകത, നിരവധി ആൾക്കാർ ജോലിക്കായും മറ്റുമായിട്ടൊക്കെ വിദേശങ്ങളിലും ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികളും ഒക്കെ പോകുന്ന ഒരു സവിശേഷതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കണക്കുകൾ ഈ സെൻസസിൽ വരും.
1: ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സെൻസസ്, ഭാരത സെൻസസ് 2027 അല്ലെങ്കിൽ സെൻസസ് നമ്മൾ നടത്തുന്നത് എപ്പോഴും ഇന്ത്യയുടെ ജോഗ്രഫിക്കകത്ത് നമ്മുടെ ജൂറിസ്ഡിക്ഷണൽ യൂണിറ്റ്സുകളിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതാണ് സെൻസസിൻ്റെ ഡെഫിനിഷൻ. അതുകൊണ്ട് തന്നെ സ്ഥിരതാമസമില്ലാത്ത അല്ലെങ്കിൽ ഈ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉപയോഗിക്കുന്നില്ല. അവരുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നില്ല. വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രവാസികളുടെ വിവരങ്ങൾ നമ്മൾ സെൻസസിൽ ശേഖരിക്കുന്നില്ല. അതിന് കാരണം ആളുകളെ അവരുടെ താമസ സ്ഥലത്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച്.
0: ഓക്കെ, പക്ഷേ നമ്മുടെ ഈ സെൻസസിൻ്റെ ഡാറ്റ പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിനുമൊക്കെ ഈ വിവരങ്ങൾ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരം ആൾക്കാരെ ഈ സെൻസസിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു കറക്റ്റായിട്ടുള്ള രേഖയായിരിക്കും.
1: അത് നമ്മുടെ ഇന്ത്യൻ സെൻസസ് ഞാൻ പറഞ്ഞു 150 വർഷം പഴക്കമുള്ള ഒരു ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള നിർവചനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യവും സെൻസസ് എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഇന്ത്യൻ സെൻസസ് നടക്കുന്ന സമയത്ത് ഇവിടെ താമസമുള്ള ഒരു വിദേശിയെ നമ്മളിവിടെ എണ്ണുന്നുണ്ട്. ഇവിടെ എണ്ണുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹം ഇന്ത്യയുടെ ജോഗ്രഫിക്കുള്ളിൽ സെൻസസ്, അതായത് സെൻസസിൻ്റെ പോപ്പുലേഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ മൊമെൻ്റാണ്. അതായത് 2027 February നമ്മൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്ന ഫേസ് നടത്തുന്നത്. അങ്ങനെ നടന്ന് 28 February രാത്രി 00:00 സെൻസസിൻ്റെ റെഫറൻസ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആ പീരിയഡിൽ ഇന്ത്യയുടെ ജോഗ്രഫിയിൽ ആ ദിവസം ആ നിമിഷം ഇന്ത്യയുടെ ജോഗ്രഫിയിൽ എത്ര ആളുണ്ടോ അതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതനുസരിച്ച് നമുക്ക് വിദേശത്തുള്ള ഒരാളെ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സവിശേഷത.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം
0: സാർ. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: നൂറാട് ബിജുകുമാർ.
0: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സംശയം എന്ന് പറഞ്ഞാൽ, ഒരു 3 വർഷമായിട്ട് എന്റെ കൂടെ എന്റെ ഭാര്യയുടെ അച്ഛൻ താമസമുണ്ട്.
1: ശരി.
2: അപ്പൊ പുള്ളിയുടെ അഡ്രസ് ഒക്കെ വേറെയാ, പക്ഷെ പുള്ളിക്ക് തിരിച്ചങ്ങോട്ട് പോകാനുള്ള താല്പര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വിഷയങ്ങളുള്ളതാ. അപ്പൊ സ്ഥിരമായിട്ട് എന്റെ വീട്ടിലാണ്. നമുക്ക് ആ സെൻസസ് ഇറക്കാൻ അറിയാൻ വേണ്ടിയാ.
1: തീർച്ചയായും തീർച്ചയായും അവരെ നമുക്ക് സെൻസസിലൂടെ ഉപയോഗിക്കാം. ഇവിടെ പേര് ചേർക്കാം.
2: നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ ചേർക്കാമല്ലോ.
1: ചേർക്കാം ചേർക്കാം.
0: ഇപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ മാപ്പ് അതിൽ ലൊക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഒരുപക്ഷെ എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമാണോ ഈ നമ്മുടെ സെൽഫ് ഇന്യൂമറേഷൻ്റെ സമയത്ത്? ഇപ്പോൾ സാധാരണക്കാർ ഒരുപക്ഷെ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലൊക്കേഷനൊക്കെ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെയായിരിക്കും അത്?
1: അതായത് സെൽഫ് ഇന്യൂമറേഷൻ നമ്മൾ ഒരു തരത്തിൽ ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഈ പോയിന്റർ മാർക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും. സാർ, പ്രായമായ ആളുകൾക്കൊക്കെ അതിൽ ചെറുതായി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു സംരംഭമായ സ്ഥിതിക്ക് ആ കുടുംബത്തിൽ തന്നെയുള്ള കുറച്ചുകൂടെ ഡിജിറ്റൽ ലിറ്ററസിയുള്ള ആളുകൾക്ക് ഇവരുടെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷനിലെ ഡേറ്റ ഈ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾക്ക് എന്യൂമറേറ്റർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഫൈനൽ ഡാറ്റയെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്യൂമറേറ്റർ വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലേക്ക് ചേർത്തിട്ട് ഡാറ്റ ഡൗൺലോഡബിൾ ആവേണ്ടതുണ്ട്. അതപ്പോൾ അത് ഒരു പ്രാധാന്യമേറിയ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ലൊക്കേഷൻ മാർക്ക്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് പോപ്പുലേഷൻ വില്ലേജിന്ന് ഹേമേന്ദ്രകുമാറാണ്.
0: ആ, ചോദിച്ചോട്ടെ, നമ്മുടെ സംശയം എന്താണെന്ന് ചോദിച്ചോളൂ.
2: ആ ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, എനിക്ക് എന്റെ മകന്റെ പേക്കാണ് വീട്. അപ്പൊ വീടിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് എങ്ങനെ എന്തോ വേണമെന്നുള്ളതാണ്.
1: വീടിന്റെ മേൽക്കൂര പണി കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ സെൻസസിന്റെ മെത്തഡോളജി അനുസരിച്ച് മേൽക്കൂര പണി തീർന്ന മുഴുവൻ വീടുകളെയും നമ്മൾ നമ്പർ ഇടുകയും സെൻസസ് വീടുകളായി അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. അവിടെയുള്ള താമസക്കാരിൽ ആരാണോ കുടുംബനാഥനായ അവർ പറയുന്നത്, ആ മുഴുവൻ താമസക്കാരുടെയും എണ്ണം നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ എടുക്കുകയും ചെയ്യും. മകൻ ഗൾഫിലായ സ്ഥിതിക്ക് സ്ഥിര താമസം അല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല, നമ്മൾക്കും ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങൾ സ്ഥിര താമസമുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി.
0: ഇപ്പം ഇദ്ദേഹം ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ പലർക്കും ഒരു ആശങ്കയുണ്ട്. ഇപ്പം വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേര് ഇപ്പം ഇതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി മാറുമോ എന്നൊക്കെയുള്ള രീതിയിൽ.
1: ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ സെൻസസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ ഒരു വ്യക്തി അയാളുടെ വ്യക്തി വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. നമ്മൾ ആ ഡാറ്റ ഇൻഡിവിജ്വൽ ബേസിസിൽ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല അതൊരു കോടതിക്ക് മുന്നിൽ പോലും തെളിവായി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ സെൻസസിൽ കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ 100% സെക്യൂരിറ്റിയോടുകൂടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനെ നമ്മൾ റിവീൽ ചെയ്യില്ല. ഇതിൻ്റെ അഗ്രിഗേറ്റ്സ്, അതായത് ഒരു പഞ്ചായത്തിൽ എത്ര, വില്ലേജിൽ എത്ര, എത്ര ടോയ്ലറ്റ് വീടുകൾക്ക് ടോയ്ലറ്റ് ഉണ്ട്, എത്ര മൊബൈൽ കണക്ഷൻ ഉണ്ട്, വീടുകളുടെ സാഹചര്യം, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
0: അഗ്രിഗേറ്റ്
1: ഇൻഫർമേഷൻ മാത്രമേ പാസ്സുള്ളൂ. അപ്പോൾ ഇതിൽ ആര് ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരാൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം ഇത് നമ്മുടെ മൊത്തത്തിലുള്ള വികസന സൂചികകളെ അറിയാനും ഭരണപരവും സ്ഥിതിവിവരപരമായ പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഡാറ്റ ഉപയോഗിക്കുന്നത്. വ്യക്തി വിവരങ്ങൾക്ക് ഇതിൽ പ്രാധാന്യമില്ല.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ,
0: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാണ്.
0: എവിടെ നിന്നാ?
3: കൂത്തുപറമ്പ്. കൂത്തുപറമ്പ്.
0: ഓക്കെ ഓക്കെ, കണ്ണൂരിൽ നിന്ന്. ഓക്കെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ.
3: സാറേ, എന്റെ മകൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോ അതിന്റെ പേര് കൊടുക്കാവോ?
1: നമ്മളെന്താ പറയുക, ഈ ഹൗസ് ലിസ്റ്റിംഗ് നമ്മൾ ഈ വീടുകളുടെ കണക്കെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് മകൻ ബാംഗ്ലൂരിൽ താമസമുള്ളത് അദ്ദേഹത്തിന് അവിടെ ബാംഗ്ലൂരാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. അപ്പം മകന്റെ വിവരം ഇവിടെ കൊടുക്കേണ്ട സാഹചര്യം ഇല്ല.
3: താമസമൊന്നുമില്ല, ജോലി 5 മാസം 6 മാസം കൊണ്ടുമൊക്കെ

0: ഒരുപക്ഷെ വീട്ടിലെ ആളുണ്ടാവാൻ വഴിയല്ല, ഒരുപക്ഷെ ജോലിക്ക് പോയിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
1: എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് വീട് പൂട്ടിക്കിടക്കുകയാണ്, ആളില്ല എങ്കിൽ
0: ഓൾറെഡി
1: എന്യൂമറേറ്റർ
0: സെൽഫ് എന്യൂമറേറ്റർ ചെയ്ത ആളാണ്.
1: ഓൾറെഡി സെൽഫ് എന്യൂമറേറ്റർ ചെയ്തതാണെങ്കിൽ പോലും എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിലൊരാൾ ലഭ്യമാവണം. അപ്പോൾ എന്യൂമറേറ്റർ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, എന്യൂമറേറ്റർ ഒരു തവണ ചെല്ലുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ അദ്ദേഹം വർക്ക് കണ്ടിന്യൂ ചെയ്യും, എന്നിട്ട് പിന്നീട് സമയമുള്ള എപ്പോഴാണോ ഈ വീട്ടിൽ ആൾ ലഭ്യമാകുക എന്നുള്ള വിവരം അടുത്ത വീട്ടുകാരിൽ നിന്നോ മറ്റോ അന്വേഷിച്ചറിഞ്ഞിട്ട് വീണ്ടും ആ വീട് സന്ദർശിക്കും. ഇനി അങ്ങനെ റിപ്പീറ്റഡ് എഫേർട്ട്
0: എന്യൂമറേറ്റർ,
1: അങ്ങനെ എന്യൂമറേറ്റർ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഫോൺ നമ്പർ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ലഭ്യമാകുകയാണെങ്കിൽ ഈ ആളെ വിളിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ ഉണ്ടാവുക, ആ സമയത്ത് വീട്ടിൽ പോയി ഡാറ്റ
0: കളക്ട് ചെയ്യും.
1: അതിലൊരു പ്രത്യേകത, ഈ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഫോൺ നമ്പർ എന്യൂമറേറ്റർക്ക് ലഭ്യമാണെങ്കിൽ ഈ വീട്ടുകാരൻ ഈ ഐ ഡി കൊടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ.
0: ഓക്കെ ഓക്കെ.
1: അതുകൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന വീട് സെൽഫ് എന്യൂമറേഷൻ ചെയ്തോ ഇല്ലേ എന്ന് എന്യൂമറേറ്റർക്ക് ഈ ഐ ഡി ആപ്പിൽ ടൈപ്പ് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പറ്റില്ല.
0: അപ്പോൾ അത് ജൂലൈ 1-ാം തീയതി മുതൽ ജൂലൈ 30-ാം തീയതി വരെയാണ് അല്ലേ? ഒരു പക്ഷേ ഒരു 15-ാം തീയതി ഒക്കെ ആയിട്ടും നമ്മുടെ വീട്ടിൽ എന്യൂമറേറ്റർ എത്തിയില്ല എങ്കിൽ ഈ ഇദ്ദേഹത്തിന് എന്ത്, ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
1: അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, സെൻസസ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോ യുവർ എന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് ആ നമ്മുടെ ലൊക്കേഷൻ പർട്ടിക്കുലേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഏതാണോ എന്യൂമറേറ്റർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ എന്യൂമറേറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ലൊക്കാലിറ്റിയിൽ പരിചയമുള്ള ഒരു ടീച്ചറോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും എന്യൂമറേറ്ററായിട്ട് വരുന്നത്. ഇത് നമ്മൾ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിലുള്ള എന്യൂമറേറ്ററുകളെ അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
0: ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഈ ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്രയോ ജനങ്ങൾ, 140 കോടി ജനങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും അവർ കൊടുക്കുന്ന കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക, അവരോട് സഹകരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഈ തരത്തിലൊരു ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തായാലും ഇതിന് ഇത് ശിക്ഷ അർഹമാണോ?
1: അതായത് സെൻസസ് നമ്മളെപ്പോഴും ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത്. കാരണം സുപ്രധാനമായ ഡാറ്റ ശേഖരണം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹകരണം നമുക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷെ സാറ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ സെൻസസുമായിട്ട് സഹകരിക്കാതിരിക്കുക, സെൻസസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുക, അതുപോലുള്ള സംഗതികൾ സെൻസസ് ആക്ടിൻ്റെ പരിധിയിൽ ശിക്ഷാർഹമാണ്. അത് വേണ്ട സമയങ്ങളിൽ അതുമായതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായി തീരുകയാണ്. അപ്പോൾ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും താങ്കൾ അതിന് വളരെ വിശദമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്തു. ഒട്ടുമിക്ക സംശയങ്ങൾക്കും നമുക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും തിരക്കിട്ട ജോലികൾക്കിടയിലും ഇവിടെ വന്ന് ഈ നമ്മളോട് സഹകരിക്കുകയും ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എമ്മിന് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: ആകാശവാണിയായി വരാനും നിങ്ങളോട് സംസാരിക്കാനും ജനങ്ങളോട് സംവദിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
2: സെൻസസ് 2027 ആദ്യ ഡിജിറ്റൽ സെൻസസ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സെൻസസ് എന്യൂമറേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ 1-855. നമ്പർ ഒരിക്കൽ കൂടി 1-855.
3: മൻ കി ബാത്ത്,
4: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ.

0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
3: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പിൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു: 9495964321 അല്ലെങ്കിൽ 9496596321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം നാളെ രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് കഴിഞ്ഞു.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
6: സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി സമയം 12 മണി. ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം ഡയറക്ടറും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ മുൻ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: സൂക്ഷ്മാണുക്കളുടെയും മൈക്രോബയോമിന്റെയും പ്രാധാന്യം ലോകജനതയെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 27 ലോക മൈക്രോബയോം ദിനമായി ആചരിക്കുന്നു. പ്രകൃതിയിലെ ജൈവ അജൈവ മണ്ഡലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൂക്ഷ്മാണു വ്യവസ്ഥ അഥവാ മൈക്രോബയോട്ട. ബാക്ടീരിയയും വൈറസും ഫംഗസുമൊക്കെ ഉൾപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ കൂട്ടമാണ് മൈക്രോബയോട്ട. ഇന്ന് ബാക്ടീരിയകൾ ബഹിരാകാശത്തും കാണപ്പെടുന്നതായി അടുത്ത കാലത്തെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകാത്ത ഈ അദൃശ്യ ലോകം ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഏറെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലും വീടിന് ചുറ്റുമുള്ള മണ്ണിലും ജലാശയങ്ങളിലും സസ്യങ്ങളുടെ വേരുകളിലും മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും ശരീരത്തിനുള്ളിലും കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നു. ഇവയെല്ലാം ചേർന്നാണ് ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാന സംവിധാനങ്ങൾ അഥവാ ഹോസ്റ്റ് മൈക്രോബയോം ഇന്ററാക്ഷൻ പ്രവർത്തിക്കുന്നത്. 1 ഗ്രാം മണ്ണിൽ പോലും കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ഉണ്ട്. മനുഷ്യ ശരീരത്തിലും കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ വസിക്കുന്നു. പ്രകൃതിയുടെയും മനുഷ്യന്റെയും ആരോഗ്യത്തെ ബന്ധിപ്പിക്കുന്ന അദൃശ്യ പാലമാണ് ഈ സൂക്ഷ്മാണുക്കൾ. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. മനുഷ്യ മൈക്രോബയോം, സസ്യ മൈക്രോബയോം, മൃഗ മൈക്രോബയോം, ജല മൈക്രോബയോം, പരിസ്ഥിതി മൈക്രോബയോം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്ന് ലോകമെമ്പാടും അതിവേഗം പുരോഗമിക്കുകയാണ്. മനുഷ്യൻ, മൃഗം, സസ്യം, ജലജീവികൾ, പരിസ്ഥിതി എന്നിവയുടെ ആരോഗ്യം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വൺ ഹെൽത്ത് അഥവാ ഏകാരോഗ്യം എന്ന ആശയത്തിന്റെ ശാസ്ത്രീയ അടിത്തറ കൂടിയാണ് മൈക്രോബയോം. സൂക്ഷ്മജീവികളുടെ വൈവിധ്യം സംരക്ഷിക്കേണ്ടതും ഉപകാരപ്രദമായ സൂക്ഷ്മാണുക്കൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും രോഗപ്രതിരോധത്തിനുള്ള പ്രൊബയോട്ടിക്കിന്റെ കണ്ടുപിടുത്തവും അതിന്റെ വിപണന സാധ്യതകൾ കണ്ടെത്തുന്നതും ഭാവിയിൽ മനുഷ്യരാശിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥാപിച്ചിരിക്കുന്നത്. മൈക്രോബയോം ഗവേഷണവും ഉൽപ്പന്ന വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഈ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകർക്കും പിന്തുണ നൽകി സാങ്കേതിക നവീകരണം, നയരൂപീകരണം, പൊതുജന ബോധവൽക്കരണം എന്നിവയിലൂടെ കേരളത്തെ രാജ്യത്തെ മുൻനിര മൈക്രോബയോം ഹബ്ബായി വളർത്തുകയാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യാരോഗ്യത്തിനായി പ്രത്യേക ആരോഗ്യ ഗുണങ്ങളുള്ള പ്രൊബയോട്ടിക് ഭക്ഷ്യോൽപ്പന്നങ്ങളും കൃഷി, അക്വാകൾച്ചർ, മൃഗസംരക്ഷണ മേഖലകൾക്കായുള്ള ഫലപ്രദമായ മൈക്രോബിയൽ കൺസോർഷ്യങ്ങളും വികസിപ്പിക്കുന്നതിലൂടെ ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്ന നവീന ശാസ്ത്രീയ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകുന്നു. സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ ആരോഗ്യ പരിസ്ഥിതി സംഭാവനകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനുമായി 2026 ജനുവരിയിൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിന്റെ ഉദ്ഘാടന വേളയിൽ കേരള സർക്കാർ ബാസില്ലസ് സബ്റ്റിലിസ് എന്ന ഗുണകരമായ ബാക്ടീരിയയെ കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ചു. സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു സംഭാവനയാണിത്. മൈക്രോബയോം ഗവേഷണ രംഗത്ത് അത്യാധുനിക ഓമിക്സ് സാങ്കേതിക വിദ്യകൾ, മെറ്റാജീനോമിക്സ്, മെറ്റബോളോമിക്സ് തുടങ്ങിയ സമീപനങ്ങൾ പ്രയോജനപ്പെടുത്തി മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, ജലം, മണ്ണ് എന്നിവയുടെ മൈക്രോബയോമുകളെ വിശദമായി പഠിക്കാനും അത് മാപ്പ് ചെയ്യുന്നതിനും ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നു. മൈക്രോബയോം ഡേറ്റാബേസുകളുടെ രൂപീകരണം രോഗനിർണയത്തിനും വ്യക്തിഗത ആരോഗ്യ പരിപാലനത്തിനുമായി മൈക്രോബയോം അധിഷ്ഠിത ബയോമാർക്കറുകളുടെ വികസനം, മണ്ണിൻ്റെ മൈക്രോബയോം മാപ്പിംഗ് വഴി കൃത്യമായ പോഷക സൂക്ഷ്മാണു അനുബന്ധ നിർദ്ദേശങ്ങൾ നൽകൽ, കൂടാതെ കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയ പ്രവചന ഉപകരണങ്ങളുടെയും തീരുമാന സഹായ സംവിധാനങ്ങളുടെയും വികസനം എന്നിവയ്ക്കും കേന്ദ്രം പ്രത്യേകം പ്രാധാന്യം നൽകുന്നു. ഇതുവഴി ഗവേഷണ ഫലങ്ങളെ പ്രായോഗിക സാങ്കേതിക വിദ്യകളായും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സേവനങ്ങളായും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇന്ന് മനുഷ്യാരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന മേഖലയാണ് ഗട്ട് അഥവാ കുടൽ മൈക്രോബയോം. നമ്മുടെ കുടലിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ദഹനം, പോഷകങ്ങളുടെ ആഗിരണം, രോഗപ്രതിരോധ ശേഷി, ഉപാപചയ പ്രവർത്തനങ്ങൾ, ശരീരഭാരം, മാനസികാരോഗ്യം എന്നിവയെ സ്വാധീനിക്കുന്നു. ചില പഠനങ്ങൾ ഗട്ട് മൈക്രോബയോമും തലച്ചോറും തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയം നടക്കുന്നതായി തെളിയിച്ചിട്ടുണ്ട്. അതിനാലാണ് ഇന്ന് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന ആശയം ഏറെ പ്രാധാന്യം നേടുന്നത്. കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിൽ മറ്റ് അവയവങ്ങളും, അതായത് കരള്, ശ്വാസകോശം, ഹൃദയം, ചർമ്മം എന്നിവ, കുടൽ മൈക്രോബയോമും തമ്മിലുള്ള പരസ്പര വിനിമയങ്ങൾ അതീവ പ്രധാനമാണെന്ന് വിവിധങ്ങളായ ശാസ്ത്രീയ പഠനങ്ങൾ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. അമിതമായ ആന്റിബയോട്ടിക് ഉപയോഗം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, നാരുകൾ കുറഞ്ഞ ഭക്ഷണരീതി, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ ഗട്ട് മൈക്രോബയോമിൻ്റെ സന്തുലിതാവസ്ഥയെ തകർക്കാം. ഇതിനെ ഡിസ്ബയോസിസ് എന്ന് വിളിക്കുന്നു. പ്രമേഹം, പൊണ്ണത്തടി, അലർജി, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ചില നാഡീരോഗങ്ങൾ എന്നിവയുമായി ഇതിന് ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ ഇതിനകം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യകരമായ ഗട്ട് മൈക്രോബയോം നിലനിർത്താൻ നമുക്ക് ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മുഴുധാന്യങ്ങൾ തുടങ്ങിയ നാരുകൾ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക, അനാവശ്യ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം ഒഴിവാക്കുക, സ്ഥിരമായ വ്യായാമം, മതിയായ ഉറക്കം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം എന്നിവയും ഗട്ട് മൈക്രോബയോമിനെ അനുകൂലമായി സ്വാധീനിക്കുന്നു. കേരളത്തിൻ്റെ പാരമ്പര്യ ഭക്ഷണ സംസ്കാരത്തിനും മൈക്രോബയോമിനും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. ദോശ, ഇഡലി, അപ്പം, തൈര്, പഴങ്ങിഞ്ഞി തുടങ്ങിയ ഫെർമെൻറ്റഡ് ഭക്ഷണങ്ങൾ ഗുണകരമായ സൂക്ഷ്മാണുക്കളാൽ സമ്പന്നമാണ്. ഇവ പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരം ഭക്ഷണങ്ങളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പുതിയ തലമുറയെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. പ്രൊബയോട്ടിക്സ് എന്ന പദം ഇന്നെല്ലാവർക്കും സുപരിചിതമാണ്. ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കളെയാണ് പ്രൊബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. ഇവയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷ്യഘടകങ്ങളാണ് പ്രീബയോട്ടിക്സ്. ഇന്ന് നിരവധി പ്രോബയോട്ടിക് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. കൂടാതെ ചില പ്രത്യേക രോഗങ്ങളിൽ ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ FMT പ്രതീക്ഷ നൽകുന്ന ചികിത്സാ രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രോഗബാധിതരിൽ ആരോഗ്യദായകമായ മൈക്രോബയോം പുനഃസ്ഥാപിക്കാനാകുമെന്ന തിരിച്ചറിവാണ് FMT പോലുള്ള ചികിത്സാ രീതികൾക്ക് ശാസ്ത്രീയ അടിത്തറ നൽകുന്നത്. ഭാവിയിൽ വ്യക്തിഗത മൈക്രോബയോം ഘടനയെ അടിസ്ഥാനമാക്കിയുള്ള കൃത്യമായ രോഗനിർണയത്തിനും വ്യക്തിഗത ചികിത്സാ സമീപനങ്ങൾക്കും മൈക്രോബയോം സയൻസ് പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുമെന്ന് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നു. മൈക്രോബയോമിൻ്റെ പ്രാധാന്യം ആരോഗ്യരംഗത്ത് മാത്രം ഒതുങ്ങുന്നില്ല. കൃഷിമേഖലയിൽ സസ്യവേരുകൾക്ക് ചുറ്റുമുള്ള റൈസോസ്ഫിയർ മൈക്രോബയോം സസ്യങ്ങളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയ്ക്കും നിർണായകമാണ്. നൈട്രജൻ നിശ്ചലീകരണം, ഫോസ്ഫറസ് ലഭ്യമാക്കൽ, സസ്യവളർച്ചാ ഘടകങ്ങളുടെ ഉൽപ്പാദനം, രോഗകാരികളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയിൽ സൂക്ഷ്മാണുക്കൾ വലിയ പങ്ക് വഹിക്കുന്നു. അമിതമായ രാസവള ഉപയോഗം, കീടനാശിനികളുടെ ദുരുപയോഗം, മണ്ണൊലിപ്പ്, ജൈവ വസ്തുക്കളുടെ കുറവ് എന്നിവ മണ്ണിലെ സൂക്ഷ്മാണു വൈവിധ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു. അതിനാൽ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ സംരക്ഷണം ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ട്. ജൈവവളങ്ങൾ, ബയോ ഫെർട്ടിലൈസറുകൾ, ബയോ കൺട്രോൾ ഏജന്റുകൾ, മൈക്രോബിയൽ കൺസോർഷ്യങ്ങൾ എന്നിവ സുസ്ഥിര കൃഷിയുടെ ഭാവി നിർണ്ണയിക്കുന്ന സാങ്കേതിക വിദ്യകളാണ്. മൃഗസംരക്ഷണ മേഖലയിലും മൈക്രോബയോമിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു. മൃഗങ്ങളുടെ ആരോഗ്യവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുമായി പ്രൊബയോട്ടിക്സും മറ്റ് മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചു വരുന്നു. ഇത് സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനത്തിനും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനും സഹായിക്കും. മത്സ്യകൃഷിയിലും അക്വാകൾച്ചറിലും മൈക്രോബയോം വളരെ പ്രധാനമാണ്. ജലത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്താനും മത്സ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വളർച്ച മെച്ചപ്പെടുത്താനും ഗുണകരമായ സൂക്ഷ്മാണുക്കൾ സഹായിക്കുന്നു. രാസവസ്തുക്കളുടെ ഉപയോഗം കുറച്ച് കൂടുതൽ സുസ്ഥിരമായ മത്സ്യകൃഷിക്ക് നീങ്ങാൻ ഇത് സഹായിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾക്ക് വലിയ പങ്കുണ്ട്. മലിനജല ശുദ്ധീകരണം, ജൈവ മാലിന്യ സംസ്കരണം, ബയോറെമഡിയേഷൻ, കാർബൺ ചക്രം, പോഷകചക്രം എന്നിവയിലെല്ലാം സൂക്ഷ്മാണുക്കൾ അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പ്രകൃതി അധിഷ്ഠിത പരിഹാരങ്ങളിലും ഇവയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്. ഇന്ന് ലോകമൊരു പുതിയ ബയോ എക്കണോമിയിലേക്ക് മാറുകയാണ്. ആരോഗ്യരംഗം, കൃഷി, ഭക്ഷ്യസാങ്കേതിക വിദ്യ, പരിസ്ഥിതി, മൃഗസംരക്ഷണം, അക്വാകൾച്ചർ തുടങ്ങി നിരവധി മേഖലകളിൽ മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണി അതിവേഗം വളരുകയാണ്. വിവിധ അന്താരാഷ്ട്ര വിപണി പഠനങ്ങൾ പ്രകാരം ആഗോള പ്രൊബയോട്ടിക്സ് വിപണിയുടെ മൂല്യം 2025 ഏകദേശം 75 ബില്യൺ US ഡോളർ വരെയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ 2030 ഇത് 115 ബില്യൺ ഡോളറിലധികമാകുമെന്നും ചില ആഗോള പഠനങ്ങൾ വിലയിരുത്തുന്നു. ഏഷ്യ പസഫിക് മേഖലയിലാണ് ഈ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിലും പ്രൊബയോട്ടിക്സ് മേഖല അതിവേഗ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിപണി പഠനങ്ങൾ പ്രകാരം ഇന്ത്യയിലെ പ്രൊബയോട്ടിക്സ് വിപണി 2025 ഏകദേശം 270 കോടി രൂപയിലെത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ മേഖല ഏകദേശം ഇരട്ടിയായി വളർന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൃഷി മേഖലയിലെ മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളായ ബയോ ഫെർട്ടിലൈസറുകളുടെയും മൈക്രോബിയൽ ഇനോക്കുലേറ്ററുകളുടെയും ആഗോള വിപണിയും വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൈവ കൃഷി, ഭക്ഷ്യസുരക്ഷ, രോഗപ്രതിരോധ ശേഷി, പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ എന്നിവയിലേക്കുള്ള ലോക ജനതയുടെ വർദ്ധിച്ചു വരുന്ന ശ്രദ്ധയാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം. ഗവേഷണ ശേഷിയും ജൈവ വൈവിധ്യ സമ്പത്തും മനുഷ്യ വിഭവശേഷിയുമുള്ള കേരളത്തിന് ഈ വളർന്നു വരുന്ന മൈക്രോബയോം സമ്പദ് വ്യവസ്ഥയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രധാന പങ്കുവഹിക്കാനുള്ള വലിയ സാധ്യതകളുണ്ട്. ഈ സാഹചര്യത്തിൽ ഗുണനിലവാര നിയന്ത്രണം, സുരക്ഷ, കാര്യക്ഷമത, റെഗുലേറ്ററി മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും അതീവ പ്രാധാന്യമർഹിക്കുന്നു. മൈക്രോബയോം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഗവേഷണം, വികസനം, അംഗീകാരം, വാണിജ്യവൽക്കരണം എന്നിവയ്ക്ക് വ്യക്തമായ നയപരമായ ചട്ടക്കൂടുകൾ ആവശ്യമാണ്. അതിനായി ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, വ്യവസായങ്ങൾ, കർഷകർ, ആരോഗ്യരംഗം, നയരൂപീകരണ ഏജൻസികൾ എന്നിവയെ ഒരുമിപ്പിക്കുന്ന ഒരു സമഗ്ര മൈക്രോബയോം നയം അഥവാ മൈക്രോബയോം പോളിസി കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. സൂക്ഷ്മാണുക്കളെ രോഗകാരികളായി മാത്രം കാണുന്ന പഴയ കാഴ്ചപ്പാടിൽ നിന്ന് മാറി മനുഷ്യരുടെയും പ്രകൃതിയുടെയും നിശബ്ദ സഹയാത്രികരായി അവയെ കാണേണ്ട സമയമാണിത്. സൂക്ഷ്മാണുക്കളെ മനസ്സിലാക്കാം, അവയെ സംരക്ഷിക്കാം, മൈക്രോബയോം അധിഷ്ഠിത ഹരിത സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാം. June 27 ലോക മൈക്രോബയോം ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലിന് പ്രസക്തി ഏറെയാണല്ലോ. ആരോഗ്യകരവും സുസ്ഥിരവുമായ കേരളത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകാം.
0: സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. June 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം ഡയറക്ടറും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ മുൻ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സാബു തോമസ് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. മഴവില്ല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സുധാ ഗോപകുമാർ പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം രാജു വലിയശാല. ആദ്യം ഉണരുക പൂവേ ഉണരുക നീ. രചന ശർമ്മിള സെൽവരാജ്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടാംഘട്ടത്തിൽ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 ജൂൺ 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഒരു വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ യു കെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. യു കെ സന്ദർശന വേളയിൽ യു കെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എറണാകുളത്ത് നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഓപ്പറേഷൻ തൂഫാൻ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ ഏറ്റവും വലിയൊരു ക്യാച്ച് ഉണ്ടായി. 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് ഗഞ്ച ഇന്നലെ പോലീസ് പിടികൂടുകയുണ്ടായി. കാസർഗോഡ് ഒരു ഫാക്ടറിയിൽ നിന്ന് ലഹരി നിറച്ച മുട്ടായി വിതരണം ചെയ്യുകയാണ്. വൻതോതിലുള്ള ശേഖരം ഇന്നലെ പിടിക്കുകയാണ്. ഇന്ന് കേരളം മുഴുവൻ എല്ലാ സ്കൂളുകളിലും ഓപ്പറേഷൻ തുഫാന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കാളികളാകണം.
0: എംഎൽഎമാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിക്കാണ് ഇന്ന് തുടക്കമായത്. തൂഫാൻ ദൌത്യത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചത്. വർഷങ്ങളായി തരിശുകിടന്ന തിരുവനന്തപുരം പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നു. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള വിതയുത്സവം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രിയും നെടുമങ്ങാട് എംഎൽഎയുമായ ജി ആർ അനിൽ അധ്യക്ഷനായി. ഗവിക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജുകൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ഗവിയിൽ അംഗനവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ടെന്നും വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ആലോചിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ഉച്ചയോടെ മന്ത്രി ഗവിയിൽ കൊല്ലപ്പെട്ട അംഗനവാടി ഹെൽപ്പറുടെ വീട് സന്ദർശിക്കും.
0: മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനും വന്യജീവി ശല്യം രൂക്ഷമായ ജനവാസ മേഖലകളാണ് സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ ഇന്ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീണ ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരായത്. ആദ്യം അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെയുള്ള 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ, 9 ഉത്സവ മേള ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ സൌത്ത് ആഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് മെക്സിക്കോ കീഴടക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
5: തുടർച്ചയായ 3-ാം ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇതിഹാസ താരം ഗില്ലർമോ ഒച്ചാവയുടെ മെക്സിക്കോ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് എത്തുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോ നിഷ്പ്രഭമാക്കിയത്. ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടതോടെ ഏഷ്യൻ കരുത്തരായ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ തുലാസിലായി. സമനില നേടിയാൽ പോലും റൌണ്ട് ഓഫ് 32 പ്രവേശിക്കാമെന്നിരിക്കെ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണ കൊറിയയുടെ പരാജയം. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കയും നോക്കൌട്ട് ഉറപ്പാക്കി. നോക്കൌട്ട് യോഗ്യതയ്ക്കായി ടീമുകൾ രണ്ടും കൽപ്പിച്ച് പൊരുതാനിറങ്ങുന്ന ഗ്രൂപ്പിലെ അവസാന പോരാട്ടങ്ങൾ തീപാറുമെന്ന് ഉറപ്പാണ്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്തും. വെനസ്വേലയിലെ യുമറി പട്ടണത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ 32 മരിക്കുകയും 700 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകളും അത്യാവശ്യമല്ലാത്ത പ്രവർത്തനങ്ങളും നിർത്തിവച്ചതായി വെനസ്വേലൻ പ്രസിഡന്റ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഭൂകമ്പം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ പ്രധാനമന്ത്രി മോദി ദുഃഖം രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജപ്പാന്റെ വടക്ക് ഭാഗത്തും 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തെ റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 മാസ കാലയളവിൽ 9,248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 763 പോയിന്റ് ഉയർന്ന് 77,756. നിഫ്റ്റി 225 പോയിന്റ് നേട്ടത്തിൽ 24,247. വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 2,040 കുറഞ്ഞ് 1,02,760 ഗ്രാമിന് 12,845 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തുഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടാംഘട്ടത്തിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആകാശവാണി സമയം 12:40.

0: എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില എം സംസാരിക്കുന്നു.
1: പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നത് സ്ത്രീകളിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗമായ PCOS ഒരു അപ്ഡേറ്റഡ് മെഡിക്കൽ നാമമാണ്. എന്താണ് ഈ പേരുമാറ്റത്തിന് കാരണം? PCOS എന്ന് അറിയപ്പെട്ടിരുന്ന ഈ അവസ്ഥ സങ്കീർണവും ദീർഘകാല അനുബന്ധിയുമായ ഹോർമോൺ അഥവാ എൻഡോക്രൈൻ തകരാറുകളും മെറ്റബോളിക് തകരാറുകളും ഉൾപ്പെടുന്നതാണ്. എന്നാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന പേര് ഈ അവസ്ഥ അണ്ടാശയത്തിലെ സിസ്റ്റുകൾ മാത്രമാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായും അതോടുകൂടി അനുബന്ധമായി ഉണ്ടാകുന്ന മറ്റു ലക്ഷണങ്ങൾ, അതായത് ഹോർമോൺ അസന്തുലിതാവസ്ഥ, ഇൻസുലിൻ പ്രതിരോധം, ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ, അമിതവണ്ണം, ക്രമരഹിതമായ ആർത്തവചക്രം, വന്ധ്യത, മുഖത്തെ അമിത രോമവളർച്ച എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും അതിൻ്റെ ചികിത്സ പ്രാരംഭഘട്ടത്തിൽ തന്നെ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ ഒന്നിച്ച് PMOS അഥവാ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്ന പേര് നൽകാൻ തീരുമാനിച്ചത്. ആധുനിക ജീവിതശൈലിയിൽ പലപ്പോഴും സൗകര്യത്തിൻ്റെയും സമയക്കുറവിൻ്റെയും പേരിൽ നാം ശീലിക്കുന്ന തെറ്റായ ഭക്ഷണ രീതികൾ, ജോലിയുടെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും പേരിൽ ഗാഡ്ജറ്റ്സിൻ്റെ അമിതമായ ഉപയോഗം മൂലം നാം ശീലിക്കുന്ന ഉദാസീനമായ ജീവിതശൈലി, ചിട്ടയല്ലാത്ത ഉറക്കം, ജോലിയിലെയും വ്യക്തിബന്ധങ്ങളിലെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം സ്ത്രീകളിൽ സങ്കീർണമായ ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ആയുർവേദ ശാസ്ത്രം ഈ അവസ്ഥയെ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. ക്രമരഹിതമായ ആർത്തവചക്രം കൂടി ലക്ഷണമായ ഈ അവസ്ഥയെ ഒരു പ്രത്യുൽപാദന പ്രശ്നമായിട്ടല്ല, മറിച്ച് ശരീരത്തിന്റെ മുഴുവൻ മെറ്റബോളിക് ആൻഡ് ഹോർമോണൽ തകരാറായി കണക്കിലെടുത്താണ് മുൻകാലങ്ങളിലും ആയുർവേദത്തിൽ ചികിത്സിച്ച് പോരുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ വന്ന ഈ പേരുമാറ്റം, PCOS നിന്ന് PMOS ഈ പേരുമാറ്റം ആയുർവേദത്തിന്റെ കൺസെപ്റ്റിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതായി കണക്കാക്കാം. ആയുർവേദ ശാസ്ത്രത്തിൽ അമിതമായി ശീലിക്കുന്ന മധുരം, കൊഴുപ്പ്, വ്യായാമക്കുറവ്, ചിട്ടയില്ലാത്ത ഉറക്കം, മാനസിക സമ്മർദ്ദം എന്നിവയാൽ പ്രധാനമായും ത്രിദോഷങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുന്നു എന്നും, ഇത് കൂടാതെ ശരീരത്തിന്റെ മെറ്റബോളിസം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ അഗ്നിയുടെ പ്രവർത്തനത്തെ ഈ ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ മന്ദീഭവിപ്പിക്കുന്നു. അതിനാൽ ദഹനപ്രക്രിയ ശരിയായി നടക്കാതെ ശരീരത്തിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നു. ഈ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ് ശരീര സ്രോതസ്സുകളെയും ധാതുക്കളുടെയും പ്രവർത്തനത്തെ ബാധിക്കുകയും ആർത്തവക്രമക്കേട്, അണ്ടോൽപാദനം ഇല്ലാതെയിരിക്കൽ, അമിതവണ്ണം, അമിത രോമവളർച്ച, പൊണ്ണത്തടി തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതായി കണക്കാക്കപ്പെടുന്നു. ആയുർവേദത്തിൽ കാലങ്ങളായി ഈ അവസ്ഥയുടെ ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ മെറ്റബോളിസം ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത്. ഇതിനായി സ്നേഹപാനം, ഉദ്വർത്തനം, പഞ്ചകർമ്മ ചികിത്സ എന്നറിയപ്പെടുന്ന ശോധന ചികിത്സകൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നു. ഇവ ശരീരത്തെ പൂർണ്ണമായും ഡീടോക്സിഫൈ ചെയ്യുകയും ശരീരപ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തി മെറ്റബോളിസം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നതായി ധാരാളം പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം ഉള്ളിലേക്ക് കഴിക്കുന്നതിനായി ശമനൌഷധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇവ പ്രധാനമായും കഫമേധസ്സുകളെ കുറയ്ക്കുകയും വാദത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം ആർത്തവചക്രം ക്രമപ്പെടുത്തുന്നതിനുള്ള ഔഷധങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. ഇത് ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് സഹായകരമായ ഒന്നാണ്. ഈ ഘട്ടത്തിൽ ഉത്തരവസ്ഥി എന്ന ചികിത്സ വളരെയേറെ ഫലപ്രദമായി കാണുന്നു. അണ്ടോൽപാദനം, ട്യൂബുകളിലുണ്ടാകുന്ന പലതരം വൈകല്യങ്ങൾ, ഗർഭാശയത്തിന്റെ ആരോഗ്യം എന്നിവയിൽ ഉത്തരവസ്ഥിക്ക് ഫലപ്രദമായ ഒരു റോൾ ഉള്ളതായി പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ചികിത്സകളുടെ ഒപ്പം ആഹാരവിഹാരങ്ങൾ വരുത്തേണ്ട വ്യതിയാനങ്ങൾ വ്യക്തിഗതമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതിൽ നാരുകളോടു കൂടിയതും ചൂടുള്ളതും ദഹനത്തിന് സഹായകരമായ ഭക്ഷണങ്ങൾ നിർദ്ദേശിക്കുകയും മധുരം, കൊഴുപ്പ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ഒരു വ്യക്തിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ദിനചര്യ, ഡെയിലി റുട്ടീൻ, അതിന്റെ ഭാഗമാണ് പതിവായ വ്യായാമം. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ പതിവായി വ്യായാമം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഇതുപോലെ ആരോഗ്യത്തെ നിലനിർത്തുന്ന മൂന്ന് തൂണുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഉറക്കം. അതിനാൽ ചിട്ടയായ ഉറക്കവും നിർദ്ദേശിക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗ, പ്രാണായാമം മുതലായവയുടെ നിർദ്ദേശവും നൽകുന്നു. പലപ്പോഴും ഈ അവസ്ഥ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. ഈ ഘട്ടത്തിൽ അണ്ടോൽപാദനം ശരിയായ രീതിയിൽ ആകുന്നതിന് ആവശ്യമായ ചികിത്സ ഇതോടൊപ്പം നമ്മൾ ചെയ്യുന്നു. ശതപുഷ്പ, കറ്റാർവാഴ, എള്ള്, വെളുത്തുള്ളി എന്നിവ അടങ്ങിയ ഔഷധങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നു. ആയുർവേദ ചികിത്സയിൽ പ്രധാനമായും പരിഗണിക്കുന്നത് ത്രിദോഷങ്ങളായ വാതപിത്ത കഫം എന്നതിനെയും സപ്തധാതുക്കളെയും ശരീര സ്രോതസ്സുകളെയുമാണ്. പ്രമേഹം, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ സന്ദർഭണോത്ത രോഗങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം രോഗങ്ങൾക്ക് ലംഘന ചികിത്സ കൂടുതലായും പ്രയോജനപ്പെടുന്നു. ഇത്തരത്തിൽ ലംഘനത്തിൽ പെടുന്ന ഒന്നാണ് ഉപവാസം. ഫാസ്റ്റിംഗ് എന്നത് ശരീരഭാരത്തെ ക്രമീകരിക്കുന്നതിന് വളരെയധികം സഹായകരമായ ഒന്നാണ്. ഓരോ വ്യക്തിയുടെയും പ്രകൃതിക്കും ആരോഗ്യസ്ഥിതിക്കും രോഗങ്ങൾക്കും അനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യുന്ന ഉപവാസം ഇത്തരം സന്ദർഭണോത്തമായ രോഗങ്ങളിൽ വളരെ പ്രയോജനകരമായ ഒന്നാണ്. PMOS-ലും ഈ ഫാസ്റ്റിംഗ് എന്നത് വളരെയധികം റിസൾട്ട് തരുന്ന ഒരു ചികിത്സാരീതിയാണ്. ഇപ്രകാരം ശരീരത്തിന്റെ മെറ്റബോളിസം ക്രമപ്പെടുത്തുകയും അതോടൊപ്പം ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ അവസ്ഥയിൽ ആയുർവേദ ചികിത്സയുടെ ലക്ഷ്യം.
0: പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS-ഉം ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില എം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷേഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി

0: ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൗരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഈസി കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you're seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
0: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 മരിച്ചു. 700+ പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ

0: ിയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
1: സെൻസസ് ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിനു മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. sec.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ എച്ചിൽ തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ഈ ID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന 2ാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4ാം സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസിഗോവിനെയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹേതി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി, സമയം 1 മണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഒരു വട്ടം കൂടി ആരംഭിക്കുന്നു. ആദ്യം പനിനീർ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് June 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
3: ഒരു വട്ടം കൂടി തുടരുന്നു. സുഖമോ ദേവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്. സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ഒരു വട്ടം കൂടിയിൽ ഇനി കൂടും തേടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന MD രാജേന്ദ്രൻ, സംഗീതം നൽകിയത് ജെറി അമൽദേവ്.

0: അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയേണ്ട. സുജലം ഭാരതാപ് നിർദ്ദേശിക്കുന്ന ശോഷണ കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൾ രേഖപ്പെടുത്തു.
1: ഒരു വട്ടം കൂടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സിന്ദൂരരേഖ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ശരത്.

ഇനി കേൾക്കാം. ദേവരാഗം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. രചന MD രാജേന്ദ്രൻ, സംഗീതം MM കീരവാണി.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ, പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായെത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺ കുമാർ. ഒളിമ്പ്യൻ അന്തോണിയാദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴാറ്റു എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495569631. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9495569631. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം നാളെ രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഒരു വട്ടം കൂടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സംഘവും പാടിയത് കേൾക്കാം. രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഗുരു എന്ന ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ രചിച്ച് ഇളയരാജ സംഗീതം നൽകി സുജാത പാടിയ ഗാനം ഇനി കേൾക്കാം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. കൈതപ്രം രചിച്ച എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത് കേൾക്കാം. ചിത്രം ഗാന്ധർവം.

0: വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഒരു വട്ടം കൂടി വീണ്ടും എത്തും അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സുപർണ ശ്രീധർ. ഇനി അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Samvidhan Hatya Divas being observed today. Prime Minister Narendra Modi pays homage to those who defended democratic values during the emergency. External Affairs Minister Dr. S. Jaishankar calls for stronger collaboration amid global challenges, invokes Vasudhaiva Kutumbakam at Jeju Forum in South Korea. BRICS Energy Ministers meeting begins in Gurugram under India's BRICS 2026 chairship. Powerful earthquakes strike Venezuela back-to-back, causing multiple building collapses, state of emergency declared. South Africa advanced to knockout stage of FIFA World Cup for first time, defeating South Korea 1-0 in Monterrey. And in cricket, India to take on Bangladesh in Group A match of ICC Women's T20 World Cup in Manchester this evening. Samvidhan Hatya Divas is being observed today. It serves as a reminder of what happened when the Constitution of India was trampled over on the 25th of June 1975. It is also a day to pay homage to each and every person who suffered due to the excesses of the emergency. Vice President C.P. Radhakrishnan, Prime Minister Narendra Modi and Home Minister Amit Shah today paid homage to all those who stood firm in defence of democratic values during the emergency. In a social media post, Prime Minister Modi said the emergency was a direct assault on the Constitution. He said it witnessed the suspension of civil liberties, curbs on freedom of expression and the arrest of political leaders, journalists and social workers. The BJP today hit out at the Congress over the emergency and described it as a dark chapter in Indian history. Briefing the media at party headquarters in New Delhi, senior BJP leader Ravi Shankar Prasad said that during the emergency, the judiciary was attacked, media was pressurized and opposition leaders were jailed to save the then Prime Minister Indira Gandhi's chair. Praising Prime Minister Narendra Modi's role during the emergency, Mr. Prasad said Mr. Modi made efforts from Gujarat to North India with remarkable effectiveness. He noted that many people today speak about protecting democracy and often display copies of the Constitution, but it is important to bring the truth of that period before the people now to expose them.
2: Today marks 50 years, so the party felt that the country should be told what happened during the emergency. I would praise the Prime Minister's role in the underground movement during that period. The way he organized the underground network from Gujarat to North India was remarkable. In his tweet today, he recalled that chapter and highlighted the immense courage shown by the people of the country.
1: Prime Minister Narendra Modi recited lines from a poem penned by former Prime Minister Atal Bihari Vajpayee on Samvidhan Hatya Divas. In a social media post, Mr. Modi said the poem is not merely a collection of lines but a vivid expression of the pain, suffocation and restrictions imposed on democracy during the emergency period. He noted that Vajpayee's timeless verses continue to give voice to one of the darkest chapters in India's democratic history.
3: जब आपातकाल को एक वर्ष हो गया तो अटल जी ने एक कविता लिखी और उन्होंने उस समय की मनस्थिति का वर्णन अपनी कविता में किया है. झुलसाता जेठ मास शरद चांदनी उदार, झुलसाता जेठ मास शरद चांदनी उदार, सिसकी भरते सावन का अंतर्गत रीत गया, एक बरस बीत गया.
4: सीख चौ में सिमटा जग किंतु विकल प्राण विहग, धरती से अंबर तक गुजा मुक्ति गीत गया, एक बरस गया, एक बरस.
1: Civil Aviation Minister K. Ram Mohan Naidu today inaugurated the first Easy Connect flight from Varanasi's Lal Bahadur Shastri International Airport in Uttar Pradesh. The first hub and spoke flight connecting Varanasi to the world via Delhi is aimed at linking the length and breadth of India seamlessly with the world and vice versa. Speaking on the occasion, the minister said the new hub and spoke model paves the way for a monumental shift in how citizens travel.
5: This has been long pending reform that we wanted to bring in Indian civil aviation. India has become the third largest domestic aviation hub in the whole world. Now we want to take it to the next level. In the next 6 weeks, just like how we have started Varanasi here today, we are connecting it to Delhi Airport as the hub. And from there, they can connect to 17 cities across the world. And now, taking the similar concept, in the next 6 weeks, we want to start it in 6 new more airports.
1: External Affairs Minister Dr. S. Jaishankar has said the world is witnessing greater weaponization, higher risk-taking and politics suited to the social media era. Addressing the Jeju Forum for Peace and Prosperity 2026 in South Korea, Dr. Jaishankar said the inclination to assert differentials is greater and capabilities too are deployed with less hesitation. He stated that technology advancement is itself encouraging such traits. The minister said that international cooperation is needed to confront challenges like COVID-19, acts of terrorism, or the impact of extreme climate events.
6: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
1: Dr. S. Jaishankar also underscored the need for greater international cooperation in tackling global challenges, invoking India's age-old philosophy of Vasudhaiva Kutumbakam, the world is a family, as a guiding principle for fostering a more collaborative world order. The two-day BRICS Energy Ministers meeting has begun in Gurugram, Haryana, under its BRICS Chairship 2026. Union Power Minister Manohar Lal Khattar has said energy is crucial for economic growth, social progress and human development. Addressing the meeting, Mr. Khattar said affordable, reliable and sustainable energy is essential for achieving development goals and the sustainable development goals. He said India is rapidly expanding its renewable energy capacity, smart grid infrastructure and energy storage systems to build a future-ready power sector.
7: Future energy systems must balance sustainability with reliability. India is making significant investments across the entire energy value chain. India is laying the foundation for one of the world's largest digitally enabled electricity systems. More than 60 million smart meters have already been deployed, and this transformation will continue at scale in the coming years, empowering consumers while strengthening utility performance.
1: The BRICS Energy Ministers meeting will continue till tomorrow. Discussions are focusing on strengthening cooperation in areas such as energy security and sustainability, energy access and equity, and innovation. President Draupadi Murmu today called on officer trainees of military engineer services at Rashtrapati Bhavan. In a social media post, the president said that the skill, dedication, and the hard work of the military engineer service officers are fundamental to ensure that soldiers, sailors and air warriors can perform their duties of defending the nation effectively and efficiently. The president said their efforts should contribute not only to a strong and secure India, but also to a clean, green and sustainable India. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back to the Midday News. Venezuelan President Delcy Rodriguez has declared a state of emergency in the country following back-to-back earthquakes of 7.2 and 7.5 magnitude, which caused multiple buildings to collapse in Caracas and surrounding areas this morning. Addressing the nation, Ms. Rodriguez announced the suspension of classes for students and non-essential activities until further notice. The president said 32 people have died and more than 700 have been injured following a series of powerful earthquakes. Authorities are continuing rescue and recovery operations in the affected regions. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed sorrow over the devastation caused by the severe earthquakes in Venezuela. In a social media post, Mr. Radhakrishnan said his thoughts are with those who have lost their loved ones, the injured, and the countless families whose lives have been disrupted. The Prime Minister also prayed for the speedy recovery of those injured. Mr. Modi said India stands in solidarity with all those affected. He assured to extend all possible assistance. A powerful 7.2 magnitude earthquake struck northeastern Japan this morning, injuring at least four people. Another tremor of 6.9 magnitude occurred at the eastern coast of Iwate Prefecture at a depth of about 40 kilometers. It measured upper 6, the second highest level on Japan's seismic scale of 7, according to the Japan Meteorological Agency. Authorities reported no abnormalities at nuclear power plants, and residents have been advised to remain alert for further strong tremors. In Kolkata, the death toll in the Taratola mishap has risen to 9. A total of 29 persons were brought to the hospital following the incident. 20 people are getting treatment at the hospital. Chief Minister Shubhendu Adhikari informed in the State Assembly today that those responsible for the incident would be brought to justice. He said rescue operations are continuing at the accident site. He has announced 10 lakh rupees for the next of kin of those who died in the mishap and 1 lakh rupees for the injured. Prime Minister Narendra Modi has also announced an ex gratia of 2 lakh rupees to the next of kin of each deceased and 50,000 rupees each to the injured. Meanwhile, an SIT has been formed to probe the incident. The SIT is headed by Additional Commissioner of Police, Kolkata Police, Kunal Agarwal. 5 persons have so far been arrested in connection with the case. Rescue and relief operations are continuing as authorities investigate the cause of the incident. Union Home Minister Amit Shah paid homage to Baba Banda Singh Bahadur on his martyrdom day. In a social media post, Mr. Shah said, Baba Banda Singh Bahadur was a great warrior, the first general of the Khalsa army, and a symbol of unmatched valour. He added that Baba Banda Singh Bahadur, who was dedicated to the protection of the motherland, religion and self-respect, defeated the Mughal army on several occasions through his unparalleled courage and skillful leadership and liberated a vast region from Mughal oppression. Air Chief Marshal Amarpreet Singh today released the memoir of Group Captain Shubhanshu Shukla, The Second Orbit, Belief of a Man, Dreams of 1.4 Billion Hearts, in New Delhi. The book chronicles Group Captain Shukla's journey from fighter pilot to an astronaut and his historic mission to the International Space Station as part of Axiom 4. The event also commemorated the first anniversary of Group Captain Shukla's landmark Axiom 4 mission, which was launched on the 25th of June last year. Addressing the media, Chief Marshal Amarpreet Singh emphasized that the book will be a great motivator for the coming generation.
8: It is not important as to what you achieve, where you land up. It is the journey. The journey that is important. You enjoy the journey. You know, you have aims. You must be ambitious. But don't wait for that final destination to enjoy your life. Enjoy the process. Don't get locked down to only one thing in life. Ki agar wo nahi hua, to everything is over. No, it is not that.
1: In football, South Africa advanced to the knockout phase of the FIFA World Cup for the first time with a 1-0 victory over South Korea in Monterrey this morning. In men's cricket, India A were 173-2 in the opening session of day one of the first multi-day test match against Sri Lanka A at the Galle International Stadium in Sri Lanka when reports last came in. In the ICC Women's T20 World Cup, India will take on Bangladesh in the Group A clash at the Emirates Old Trafford in Manchester today. The match is scheduled to begin at 7 p.m. Indian time. Harmanpreet Kaur-led women in blue are currently placed second in Group A, having won 2 out of 3 matches. Benchmark domestic equity indices were trading around 0.7% higher in the afternoon session today. The Sensex climbed 575 points to 77,566, while the Nifty jumped 173 points to 24,195 when reports last came in. And now before we end the bulletin, the headlines once again. Samvidhan Hatya Divas being observed today. Prime Minister Narendra Modi pays homage to those who defended democratic values during the emergency. External Affairs Minister Dr. S. Jayashankar calls for stronger collaboration amid global challenges, invokes Vasudhaiva Kutumbakam at Jeju Forum in South Korea. BRICS Energy Ministers meeting begins in Gurugram under India's BRICS 2026 chairship. Powerful earthquakes strike Venezuela back-to-back, causing multiple building collapses. State of emergency declared. South Africa advanced to knockout stage of FIFA World Cup for first time, defeating South Korea 1-0 in Monterrey. And with that, we end the midday news.
0: സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
9: ആകാശവാണി.
10: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 55-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, കവിത സഖി. സംവിധാനം പി എ ബിജു.
11: റസ്കോൾനിക്കോവ് എന്ന റഷ്യൻ വിദ്യാർത്ഥി രണ്ടുപേരെ കൊല ചെയ്ത കുറ്റം കൂട്ടുകാരി സോണിയയോട് ഏറ്റുപറയുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ഒളിച്ചിരുന്ന് സ്വിഡ്രികയിലോക്ക് അത് കേട്ടു. പീറ്റേഴ്സ്ബർഗിലെ ആ കുപ്രസിദ്ധ കൊലപാതക രഹസ്യം ചോർന്നു കിട്ടിയ അയാൾ അതുവച്ച് നിക്കോവിൻ്റെ പങ്ങൾ ഡോണിയയുടെ വിവാഹസമ്മതത്തിന് വിലപേശുകയാണ്. മുൻപ് ഈ ചെറിയ പെൺകുട്ടിയെ സ്വന്തമാക്കാനായി സ്വന്തം ഭാര്യയെ വിഷം കൊടുത്തു കൊന്നയാളാണ് സ്വിഡ്രികയിലോക്ക് എന്നോർക്കണം. പൊന്നാങ്ങളയുടെ ജീവൻ വച്ചൊരു തുറുപ്പ് ചീട്ട്. കളത്തിലിറക്കാൻ എന്തെങ്കിലുമുണ്ടോ ഡോണിയയുടെ കയ്യിൽ? അടുത്തെങ്ങും ആരുമില്ലാത്തൊരു രാത്രിയിൽ അയാളുടെ പൂട്ടിയ മുറിയിൽ അവൾ അകപ്പെട്ടിരിക്കുകയാണ്.
12: ഡോണിയ, നീയൊരു മാലാഖയാണ്. നിന്റെ ചേട്ടനെ പറ്റി നിനക്കെന്തു തോന്നുന്നു? രക്ഷിക്കാനാവും?
13: തീർച്ചയായും. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്,
12: അല്ല, അയാളുടെ സ്വന്തം വാക്കുകൾ മാത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. അയാൾ സോണിയായോട് എല്ലാം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അയാളൊരു കൊലയാളിയാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെ കൊന്നു. അവരുടെ സഹോദരി
13: തികച്ചും അസംഭവ്യം. ഒരിക്കലും അങ്ങനെ ആകാൻ വഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല.
12: അയാൾ അവളെ കൊള്ളയടിച്ചു, പണവും സാധനങ്ങളും കവർച്ച ചെയ്തു.
13: എന്നാലും എന്റെ സഹോദരന് എങ്ങനെ കൊല ചെയ്യാനും കൊള്ളയടിക്കാനും സാധിച്ചു?
12: ഡോണിയ, ഈ ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. സാമാന്യമായി പറഞ്ഞാൽ, ഒരു കള്ളന് താൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. എന്നാൽ കൊള്ളയടിക്കുന്ന മാന്യന്മാർ അത് അന്തസ്സുള്ള പണിയായിട്ടാണ് കരുതുന്നത്.
13: ഞാൻ ഇറങ്ങ.
12: ഡോണിയ, നീ എങ്ങോട്ടാണ് പോകുന്നത്?
13: എനിക്കിപ്പോ തന്നെ സോണിയെ കാണണം. അവളുടെ മുറിയിലേക്ക് എങ്ങനെയാണ് പോവുക? അവള് വന്നു കാണും.
12: എന്തായാലും രാത്രിയാവും മുമ്പ് അവൾ തിരിച്ചെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വളരെ വൈകും, വന്നില്ലെന്നും ഇരിക്കും.
13: ഓഹോ, അപ്പോ നിങ്ങൾ മനഃപൂർവ്വം നുണ പറയുകയായിരുന്നു. എനിക്കറിയാം, നുണ പറയുകയാ. ഇപ്പോഴും നുണ തന്നെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, ഒട്ടും വിശ്വസിക്കേയില്ല. ഒരു നുണ കൂമ്പാരം.
12: ഡോണിയ, ഡോണിയ, എന്താണിത്? സ്വയം നിയന്ത്രിക്കൂ. ഇതാ വെള്ളം, കുറച്ച് കുടിക്കൂ. എന്തിനാണ് ഇങ്ങനെ വികാരം കൊള്ളുന്നത്? ശാന്തയാകൂ, എന്നെ വിശ്വസിക്കൂ.
13: ഇല്ല, നിങ്ങൾ വഞ്ചകനാ.
12: അയാൾക്ക് സുഹൃത്തുക്കളുണ്ട്, നമ്മൾ അയാളെ രക്ഷിക്കും. ഞാൻ അയാളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് നിനക്കിഷ്ടമാണോ? എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ അതിനു വേണ്ട കടലാസുകൾ നീക്കാം. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല.
13: ക്രൂരൻ, നീ ഞങ്ങളെ പുച്ഛിക്കുകയാണ്. മാറി നിൽക്കാൻ ഞാൻ പോട്ടെ.
12: നീ എവിടേക്കാണ് പോകുന്നത്?
13: ചേട്ടനടുത്തേക്ക്. എവിടെയാണ് അദ്ദേഹം നിങ്ങൾക്കറിയാമോ? അറിയാം അല്ലേ? അല്ല, എന്താ ഈ വാതിൽ അടഞ്ഞു കിടക്കുന്നത്? നമ്മൾ ആ വാതിലിലൂടെയാ വന്നത്, ഇപ്പോ അത് പൂട്ടിയിരിക്കുന്നു. നിങ്ങൾ എപ്പോഴാ അത് പൂട്ടിയത്?
12: ഇത്തരം ഒരു വിഷയത്തെ കുറിച്ച് നീ ഒച്ചയിടരുത്. അതൊരിക്കലും ബുദ്ധിപൂർവമായിരിക്കില്ല. ഞാൻ നിന്നെ പരിഹസിക്കുകയല്ല, സമാധാനമായിരിക്കൂ. അയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നമുക്ക് അയാളെ രക്ഷിക്കാം.
13: നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കാനാകും? നിങ്ങളുടെ വാക്കുകൾ ശരിക്കും ഞാൻ എങ്ങനെ വിശ്വസിക്കും?
12: അതെല്ലാം ഡോണിയ നിന്നെ ആശ്രയിച്ചാണിരിക്കുന്നത്. നിന്നെ മാത്രം.
13: എങ്ങനെ?
12: നീ നിന്നിൽ നിന്ന് അനുകൂലമായ ഒരു വാക്ക്, ഒരു വാക്ക് മതി, എന്നാൽ തീർച്ചയായും അയാൾ രക്ഷപ്പെടും. ഞാൻ അയാളെ രക്ഷിക്കും. അവനും നീയും ഞാനും നിന്റെ അമ്മയും നമുക്കെല്ലാവർക്കും കൂടി രാജ്യം വിടാം. എന്തിനാണ് നിനക്ക് റെസ്യൂമിൻ? ഞാനും നിന്നെ പ്രേമിക്കുന്നു. എല്ലാത്തിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഉടുപ്പിന്റെ അറ്റം ഞാനൊന്ന് ചുംബിച്ചോട്ടെ? അത് നിന്നെ അനുവദിക്കൂ ഡോണിയ. നിന്റെ വസ്ത്രാഞ്ജലം ഇളകുമ്പോഴുള്ള മർമ്മരം തന്നെ എനിക്ക് ധാരാളം. പറയൂ, വേണ്ടത് ചെയ്തോളൂ എന്ന്. എങ്കിൽ നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. ഈ നോട്ടത്തിലൂടെ നീ എന്നെ കൊല്ലുകയാണെന്ന കാര്യം നിനക്കറിയാമോ?
13: വാതിൽ തുറക്കൂ, ദയവ് ചെയ്ത് വാതിൽ തുറക്കൂ.
12: ഈ വീട്ടിൽ ആരുമില്ല. വീട്ടുടമസ്ഥ പുറത്തു പോയിരിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചു പോകുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല.
13: താക്കോൽ എവിടെടാ? ആഭാസ, വാതിൽ തുറക്ക്! അയ്യോ, വേഗം വാതിൽ തുറക്ക്! വാതിൽ തുറക്കാൻ!
12: എന്റെ കയ്യിൽ നിന്ന് താക്കോൽ എവിടെയോ പോയി. എത്ര ശ്രമിച്ചിട്ടും അത് കണ്ടെത്താനാവുന്നില്ല. തുറക്കാത്ത വാതിൽ.
13: ഇത് ക്രൂരതയാ. അതെ, ഇത് നിങ്ങൾ മനപ്പൂർവ്വം ഒരുക്കിയ ഒരു കെണിയാ.
12: നീ ഇപ്പോൾ കെണി എന്നൊരു വാക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് നീ ഉറപ്പിച്ചു കാണും. സോണിയ വീട്ടിലില്ല, മറ്റാരും മുറികളിലില്ല. നിന്നേക്കാൾ ഇരട്ടി ശക്തി എനിക്കുണ്ട്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. നീ സ്വന്തം സഹോദരനോ ഒറ്റിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ? അല്ലെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയെ ബലാത്കാരം ചെയ്തു എന്നത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നില്ല. കണ്ടോ, 8 അടി അകലമുണ്ട് നമ്മൾ തമ്മിൽ.
13: നിങ്ങളൊരു ചതിയനാ, ക്രൂരനാ, ദുഷ്ട. നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി.
12: നീ എന്താണ് തോക്ക് ചൂണ്ടുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ധോണിയ, എന്റെ പ്രിയപ്പെട്ടവളെ, തോക്ക് താഴെയിട്.
13: നിങ്ങൾ ഏത് നിമിഷം എന്തും ചെയ്യും.
12: ഓഹോ, അപ്പോൾ അതാണ് ഉത്തരം. കൊള്ളാം, കാര്യങ്ങളെല്ലാം പാടെ മാറ്റിമറിക്കപ്പെടുന്നു. നീ എല്ലാം എനിക്ക് വളരെ എളുപ്പമാക്കി. എന്നാൽ എവിടുന്നാണ് നിനക്ക് തോക്ക് കിട്ടിയത്? എന്താ ഇത് നിനക്ക് റെസ്യൂമിൻ വച്ചേക്കാൻ തന്നതാണ്? ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്കുപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
13: ഇത് നിങ്ങളുടെ തോക്കല്ല. വൃത്തികെട്ടവനെ, നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും. അതുറപ്പാ, വെടിവെക്കും ഞാൻ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 55-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗെയ്ലോഗ് അനന്തപുരം രവി, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.
5: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് June 28 ഞായറാഴ്ച രാവിലെ 11:00 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
6: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായെത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺ കുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495964321, അല്ലെങ്കിൽ 9496593211. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം നാളെ രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺ കുമാർ.
7: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
8: എന്നും രാവിലെ 7:13.
7: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: ആകാശവാണി സമയം 2:00 കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം ഉമംഗ് CIET സ്പോൺസർ പരിപാടി.

0: इस कार्यक्रम के बाद अब हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अपने मित्र अजीत को उमंग की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। नमस्कार।
1: उमंग उमंग उमंग उमंग
2: संगीत सरणी मृदंग पाठम എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
4: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്
6: ആകാശവാണി. സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഷിബു ചക്രവർത്തി രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. ചിത്രം നമ്പർ 20 മദ്രാസ് മെയിൽ.
1: വൗ wow.

ഇനി കേൾക്കാം. യാത്ര എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ.

യൂസഫ് അലി കേച്ചേരി രചിച്ച്, രവി ബോംബെ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ. ഇനി ചിത്രം പരിണയം.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം. പൂക്കാലം വരവായി എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: ഗാനോപഹാരം സമാപിച്ചു.
1: മഴവെള്ളം ഒഴുക്കിക്കളയുകയാണോ? മഴക്കുഴികൾ നിർമ്മിച്ചും കിണർ റീചാർജിംഗ് നടത്തിയും നമ്മുടെ ഭൂഗർഭ ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാം. ജലസംരക്ഷണത്തിന്റെ ഈ മാതൃകകൾ മറ്റുള്ളവർക്കും

0: ഉഡാൻ ഭാരത് ആപ്പ് വഴി പങ്കുവയ്ക്കൂ.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
2: ആകാശവാണി. സമയം 4 മണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ. രചന ജേക്കബ് എബ്രഹാം.
3: യാത്രയും സാഹസികതയും ഒന്നുചേരുന്ന സാഹിത്യകൃതികൾ ലോക സാഹിത്യത്തിൽ എക്കാലവും ക്ലാസിക് പദവി അലങ്കരിക്കുന്ന കൃതികളാണ്. മനുഷ്യഭാവനയെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് നയിക്കുന്ന അത്തരമൊരു നോവലുണ്ട് ലോക സാഹിത്യത്തിൽ, ഗള്ളിവറുടെ യാത്രകൾ, ജൊനാഥൻ സ്വിഫ്റ്റിന്റെ മാസ്റ്റർപീസ്. ഗള്ളിവറുടെ അത്ഭുത യാത്രകളിലേക്ക് നമുക്കൊരു യാത്ര പോയി വരാം.
1: ലോക സാഹിത്യത്തിലെ ആക്ഷേപഹാസ്യ കഥാകാരന്മാരിൽ പ്രമുഖനാണ് ജൊനാഥൻ സ്വിഫ്റ്റ്. 1667 അയർലൻഡിലെ ഡബ്ലിനിൽ ജനനം. ഒരു ആംഗ്ലോ ഐറിഷ് എഴുത്തുകാരനായി ഖ്യാതി നേടിയ ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ഗള്ളിവറുടെ യാത്രകൾ. ആക്ഷേപഹാസ്യകാരൻ എന്നതിലുപരി രാഷ്ട്രീയ പത്രപ്രവർത്തകൻ, വേദപണ്ഡിതൻ എന്ന നിലയിലും സ്വിഫ്റ്റ് പ്രശസ്തി നേടി.
3: ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതിയിലെ നായകൻ ഗള്ളിവറാണ്. ഒരുപാട് ദൂരെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്ന തോന്നലിൽ കപ്പൽ യാത്ര പഠിക്കുകയാണ് ഗള്ളിവർ. നാവിഗേഷൻ എന്ന ശാസ്ത്രം സഞ്ചാരത്തിന്റെ ഭൂപടം നിവർത്തുമെന്ന് ഗള്ളിവർ മനസ്സിൽ സ്വപ്നം കാണുന്നു. ഒരു സർജനായി കപ്പലിൽ കയറിപ്പറ്റുന്നതോടെ ഗള്ളിവർ തന്റെ സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടങ്ങുന്നു. 4 വിചിത്ര രാജ്യങ്ങളിൽ കൂടിയാണ് ആ ഗംഭീര കപ്പൽ കടന്നുപോകുന്നത്.
4: സൂര്യപ്രകാശം എന്റെ മുഖത്തേക്ക് വന്ന് പതിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്നു. കൈയും കാലുമെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. തല ഒന്ന് ഉയർത്താൻ കഴിയില്ല. മുടികൾ ആണികൊണ്ട് ഭൂമിയോട് ബന്ധിച്ചിരിക്കുകയാണ്. 100,000 കയറുകൾ കൊണ്ട് എന്റെ ശരീരം നിലത്ത് ബന്ധിച്ചിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. താഴെ നിന്ന് ആരവം കേൾക്കാം. ഞാൻ ആകാശത്തേക്ക് മുഖമുയർത്തി. കപ്പൽ ഛേദം സംഭവിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. സഹയാത്രികരെല്ലാം കടലിൽ മുങ്ങിപ്പോയി. ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
3: ഗള്ളിവറുടെ ഗള്ളിവറുടെ യാത്രകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം ഷെയറിലെ ഒരു പ്രഭുവിൻ്റെ മകനാണ് ഗള്ളിവർ. പ്രഭുവിന് 5 മക്കൾ. അതിൽ മൂന്നാമനാണ് ഗള്ളിവർ. 14 വയസ്സിൽ പ്രഭു ഗള്ളിവറിനെ കേംബ്രിഡ്ജിൽ വിദ്യാഭ്യാസത്തിനയച്ചു. 3 വർഷത്തെ പഠനശേഷം യുവാവ് ലണ്ടനിലേക്ക് പോയി. അവിടെ ജെയിംസ് ബേറ്റ്സ് എന്ന സർജന്റെ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചു. ഒഴിവു സമയങ്ങളിൽ മിടുക്കനായ ഗള്ളിവർ കണക്ക്, ഭൗതികശാസ്ത്രം, ദിശായാന ശാസ്ത്രം എന്നിവയെല്ലാം പഠിക്കാൻ സമയം കണ്ടെത്തി. കടൽയാത്രകൾ, അതും സാഹസിക യാത്രകൾ, ആ യുവാവിനെ ആവേശം കൊള്ളിച്ചു.
1: ബേറ്റ്സിനൊപ്പമുള്ള പഠനത്തിന് ശേഷം ഗുരു തന്നെ യുവാവിന് വിവിധ കപ്പലുകളിൽ ഡോക്ടറായി ജോലി വാങ്ങി നൽകുന്നു. ഇതിനിടയിൽ ഗള്ളിവർ മേരി ബട്ടൺ എന്ന സുന്ദരിയായ യുവതിയെ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷം ഒരു ഡിസ്പെൻസറി തുടങ്ങിയെങ്കിലും അത് പ്രതീക്ഷിച്ച പോലെ വിജയിക്കാത്തതിനാൽ ഗള്ളിവർ വീണ്ടും കപ്പലിൽ ഭിഷഗ്വരനായി തൊഴിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1699 മെയ് 4 ആൻഡലോപ്പ് എന്ന തീരത്ത് നിന്നും ബ്രിസ്റ്റോൾ തീരത്തേക്ക് പുറപ്പെടുന്ന കപ്പലിൽ ഗള്ളിവറും യാത്ര പുറപ്പെടുന്നു. എന്നാൽ കൊടുങ്കാറ്റും പേമാരിയും മൂലം കടൽ പ്രക്ഷുബ്ധമായി. കപ്പൽ ദിശയറിയാതെ ഉഴറി. ഭക്ഷണം തീർന്നു. അസുഖബാധിതരായി 12 യാത്രക്കാർ മരിച്ചു. 6 സുഹൃത്തുക്കളോടൊപ്പം കപ്പലിലെ ചെറുവള്ളത്തിൽ ഗള്ളിവർ തീരം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. കപ്പൽ ഒരു കരിമ്പാറക്കെട്ടിൽ ഇടിച്ചു തകർന്നു. ചെറിയ ബോട്ടും ആടിയുലഞ്ഞു. ഗള്ളിവർ മാത്രം നീന്തിക്കരയ്ക്കെത്തി. അങ്ങനെയാണ് ഗള്ളിവർ കുള്ളന്മാരുടെ ദ്വീപായ ലില്ലിപുട്ടിൽ എത്തപ്പെട്ടത്.
3: ലില്ലിപുട്ടിൽ 1.5 ഇഞ്ച് നീളമുള്ള വിചിത്ര മനുഷ്യരാണ് താമസിക്കുന്നത്. ഭീമാകാരനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവർ ഭയന്നുപോയി. അവർ പട്ടാളക്കാരുടെ സഹായത്തോടെ ഗള്ളിവറിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. തലസ്ഥാന നഗരിയിലാണ് രാജകൊട്ടാരം. ഒരു വലിയ രഥത്തിൽ 1000 കുള്ളന്മാർ ചേർന്ന് വലിച്ചാണ് കൊട്ടാരത്തിൽ ഗള്ളിവറിനെ എത്തിച്ചത്. ആൾക്കൂട്ടം വലിയ മനുഷ്യനെ കാണാൻ തിക്കിത്തിരക്കി. ലില്ലിപുട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും അവിടെ എത്തി. അവസാനം ചക്രവർത്തി ഗള്ളിവറിനെ കാണാനെത്തി. രഥത്തിൽ ബന്ധിതനായി കിടന്നുകൊണ്ട് ഗള്ളിവർ ചക്രവർത്തിയെ കണ്ടു. രാജാവ് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഷ മനസ്സിലായില്ല. രാജാവ് രാജകീയ ഭോജ്യങ്ങൾ അതിഥിക്ക് നൽകാൻ ഉത്തരവിട്ടു. 600 സേവകർ അതിഥിയെ ശുശ്രൂഷിക്കാനായി നിയോഗിക്കപ്പെട്ടു. ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയുടെ കൈവശമുള്ള തോക്കും മറ്റ് സാധനങ്ങളും കരുതലായി വാങ്ങി.
1: അപകടകരമായത് എന്നു തോന്നിയ എല്ലാ സാധനങ്ങളും വാങ്ങിയ ശേഷം രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഗള്ളിവറുടെ ശരീരത്തിലെ കെട്ടുകളെല്ലാം പട്ടാളക്കാർ അഴിച്ചു. അതിഥിയെ സന്തോഷിപ്പിക്കാനായി ആയോധനകലകളും മറ്റ് തന്ത്രങ്ങളും കൊട്ടാരത്തിലുള്ളവർ പ്രദർശിപ്പിച്ചു. ഗള്ളിവറും തന്റെ ചില കായിക കലാപ്രകടനങ്ങൾ ചക്രവർത്തിക്ക് മുൻപിൽ കാഴ്ചവെച്ചു. ഗള്ളിവറിന്റെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് നിർദ്ദേശങ്ങൾ ചക്രവർത്തി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. താൻ എത്തപ്പെട്ട വിചിത്രമായ രാജ്യം ഗള്ളിവറിനെ അമ്പരപ്പിക്കുന്നുണ്ടെങ്കിലും ആ ദ്വീപും ദ്വീപിലെ കുള്ളന്മാരായ മനുഷ്യരും ആ ഭരണകൂടവും സാഹസികത ഇഷ്ടപ്പെടുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളുടെ ഒരു വലിയ ലോകം തുറക്കുന്നു.
3: സ്വതന്ത്രനായ ശേഷം ലില്ലിപുട്ടിന്റെ തലസ്ഥാനമായ മിൽഡൻഡോ സന്ദർശിക്കാൻ ഗള്ളിവർ പദ്ധതിയിട്ടു. തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ചക്രവർത്തി പ്രജകളോട് വീടടച്ച് അകത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. വലിയ മനുഷ്യൻ നടക്കുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയമായിരുന്നു കാരണം. ഗള്ളിവർ പട്ടണം മുഴുവൻ ചുറ്റി നടന്നു കണ്ടു. ആളുകളെ ആരെയും തെരുവിൽ കാണാനില്ലായിരുന്നു. എങ്കിലും അവർ ജനാലപ്പഴുതിലൂടെ വിചിത്രനായ അതിഥിയെ നിരീക്ഷിച്ചു. ഗള്ളിവർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പട്ടണം കാണുകയും രാജകുമാരിയെയും രാജകുമാരനെയും റാണിയെയും കാണുകയും ചെയ്തു. അവർ അയാളെ നോക്കി പുഞ്ചിരിച്ചു. റാണി അയാൾക്ക് കരം നീട്ടുകയും ഗള്ളിവർ റാണിയുടെ കയ്യിൽ ചുംബിക്കുകയും ചെയ്തു.

0: ഒരു ദിവസം എന്റെ വീട്ടിലേക്ക്, അതായത് എനിക്ക് ലില്ലിപുട്ടിലെ ചക്രവർത്തി നൽകിയ അതിഥി മന്ദിരത്തിലേക്ക് രഹസ്യവകുപ്പ് മന്ത്രി എത്തി. പരമരഹസ്യമായ ഒരു കാര്യം മന്ത്രി എന്നോട് പങ്കുവച്ചു. ലില്ലിപുട്ടിൽ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ആഭ്യന്തര യുദ്ധത്തിനാണ് സാധ്യത. രാജ്യത്ത് രണ്ട് വിഭാഗക്കാരുണ്ട്. അതോടൊപ്പം രാജ്യത്തിന് പുറത്തുനിന്നും ഈ അവസരം നോക്കി ശത്രുക്കൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ശത്രുരാജ്യം തന്നെയാണ് ആഭ്യന്തര യുദ്ധത്തിലേക്കും തങ്ങളെ തള്ളിവിടുന്നതെന്ന് രഹസ്യവകുപ്പ് മന്ത്രി എന്നെ അറിയിച്ചു. ആരുടെയും പക്ഷം ചേരാതെ രാജാവിനെ സംരക്ഷിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു.
1: ബ്ലിഫെസ്കു എന്നാണ് ലില്ലിപുട്ടിന്റെ ശത്രുരാജ്യത്തിന്റെ പേര്. ഗള്ളിവർ അതിർത്തി വരെ നടന്ന് ശത്രുരാജ്യത്തെ പടനീക്കങ്ങൾ ശ്രദ്ധിച്ചു. ശത്രുരാജ്യത്തിന്റെ ചെറിയ യാനങ്ങൾ ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നത് ഗള്ളിവർ ശ്രദ്ധിച്ചു. അസാധാരണമായ രീതിയിൽ വലിപ്പമുള്ള ഒരു ഭീമാകാരനായ മനുഷ്യൻ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ശത്രുക്കൾ ഭയന്നു വിറച്ചു. അവർ ചെറിയ അമ്പുകൾ ഗള്ളിവറിന് നേരെ തൊടുത്തുവിട്ടു. എന്നാൽ അതൊക്കെ തീപ്പെട്ടിക്കമ്പുകൾ കൊള്ളുന്നത് പോലെയാണ് ഗള്ളിവറിന് തോന്നിയത്. കപ്പലുകളെ അത്രയും ലില്ലിപുട്ടിലെ രാജാവിനെ സാക്ഷിയാക്കി ഗള്ളിവർ നശിപ്പിച്ചു. ചക്രവർത്തിക്ക് സന്തോഷമായി. ശത്രുരാജ്യത്തെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യാനുള്ള ആഗ്രഹം രാജാവ് പ്രകടിപ്പിച്ചു.
2: മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ബ്ലിഫെസ്കു എന്ന ശത്രുരാജ്യത്തു നിന്നും 6 അംബാസഡർമാർ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം സമാധാന ചർച്ചകൾക്കായി ലില്ലിപുട്ടിലെത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഗള്ളിവർ നേതൃത്വം നൽകി. ആ രാജ്യം സന്ദർശിക്കുന്നതിന് പ്രതിനിധി സംഘം ഗള്ളിവറിനെ ക്ഷണിച്ചു.
0: ലില്ലിപുട്ടിലെ പൊതുവായ സംസ്കാരം, നിയമം, ദർശനം, ഗവൺമെന്റിന്റെ രീതികൾ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് വിവരിക്കാം. മനുഷ്യരുടെ വലിപ്പം മാത്രമല്ല, ഇവിടുത്തെ കിളികൾ, കന്നുകാലികൾ, മരങ്ങൾ എല്ലാം തീരെ വലിപ്പം കുറഞ്ഞതാണ്. ലില്ലിപുട്ടിലെ മനുഷ്യർക്ക് അനുയോജ്യമാവും വിധമാണ് മറ്റ് ജീവജാലങ്ങളുടെയും വലിപ്പം. മറ്റൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. എന്റെ നയനങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത തീരെ ചെറിയ മനുഷ്യരും ജീവജാലങ്ങളും ഇവിടെയുണ്ട്. ഇവരുടെ നിയമങ്ങൾ വിചിത്രമാണ്. ഒരാൾ മറ്റൊരാൾക്ക് കുറ്റം വിധിച്ചാൽ, ആരോപിതൻ താൻ നിഷ്കളങ്കനാണെന്ന് രാജാവിന്റെ മുമ്പിൽ തെളിയിച്ചാൽ കുറ്റം ആരോപിച്ചവന് വധശിക്ഷ ലഭിക്കും. ലില്ലിപുട്ടിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്. എല്ലാ പട്ടണത്തിലും നഴ്സറി സ്കൂളുകളും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. പൗരന്മാർ തങ്ങളുടെ കുട്ടികളെ നിർബന്ധമായും വിദ്യാലയങ്ങളിൽ ചേർത്തിരിക്കണം എന്ന നിയമം നിലനിൽക്കുന്നുണ്ട്. പൊതു ആരോഗ്യ സംവിധാനങ്ങളും ലില്ലിപുട്ടിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് യാചകരില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ കർഷകരുടെയും തൊഴിലാളികളുടെയും കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നിഷിദ്ധമാണ്. അവർക്ക് ബാലവേല നിഷ്കർഷിച്ചിരിക്കുന്നു.
1: ലില്ലിപുട്ടിൽ ഗള്ളിവർ 9 മാസവും 13 ദിവസവും താമസിച്ചു. ആ വാസക്കാലത്ത് വിചിത്രമായ പല അനുഭവങ്ങളിലൂടെയും ഗള്ളിവർ കടന്നുപോയി. 300 പേർ അയാൾക്ക് ഭക്ഷണം തയ്യാറാക്കി. 300 തയ്യൽക്കാർ ഒരുമിച്ച് തയ്ച്ച വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചത്. എന്നാൽ ഗള്ളിവറും ലില്ലിപുട്ട് എന്ന രാജ്യവും തമ്മിൽ ഗൂഢമായൊരു ബന്ധം വളർന്നുവന്നു. തങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്ന ഭീമാകാരനായ മനുഷ്യൻ തങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും ഒരു നാൾ ഭീഷണിയാകുമെന്ന് ചക്രവർത്തി ചിന്തിച്ചു. ഗള്ളിവറിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനുള്ള രഹസ്യ പദ്ധതി രാജാവിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു. കൂടാതെ രാജ്യദ്രോഹപരമായ കുറെ കുറ്റങ്ങൾ മന്ത്രിസഭ എഴുതി തയ്യാറാക്കി ഗള്ളിവറെ വായിച്ചു കേൾപ്പിച്ചു. താൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ ഈ രാജ്യം തവിടുപൊടിയാക്കാൻ കഴിയുമെന്ന് ഗള്ളിവർ ചിന്തിച്ചു.
2: എന്നാൽ ഗള്ളിവറിന് മറ്റൊരു പദ്ധതി തോന്നി. ബ്ലിഫെസ്കുവിലെ രാജാവ് തന്നെ ആ രാജ്യം സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു. യാത്ര പോവുക. നിരവധി ദിവസത്തെ കപ്പൽ യാത്രയ്ക്ക് ശേഷം ഗള്ളിവർ ആ രാജ്യത്ത് എത്തുന്നു. ബ്ലിഫെസ്കുവിലെ രാജാവും മന്ത്രിസഭയും

0: യഥോചിതം ഗളിവറിനെ സ്വീകരിച്ചു. ലില്ലിപുട്ടിനെ ആക്രമിക്കാൻ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഗളിവറിനോട് രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും ഗളിവർ തന്ത്രപൂർവം ആ പദ്ധതിയിൽ നിന്നും ഒഴിവാകുന്നു.
1: ഇതിനിടയിൽ ഞാൻ മടങ്ങിവരാത്തതിൽ ലില്ലിപുട്ടിലെ രാജാവിന് കടുത്ത ആശങ്ക തോന്നി. മന്ത്രിസഭയിലെ അംഗങ്ങൾ ഒരു പ്രതിനിധി സംഘത്തെ ശത്രു രാജ്യത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. ലില്ലിപുട്ടിൽ എനിക്ക് നേരിട്ട കടുത്ത നടപടികൾ എന്നെ വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ലില്ലിപുട്ടിലെ അംബാസിഡർമാർ നിരവധി ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ശത്രു രാജ്യത്ത് എത്തിച്ചേർന്നു. രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തപ്പെട്ട ആളാണ് ഞാനെന്ന് അവർ രാജാവിനെ അറിയിച്ചു. ബ്ലിഫസ്കുവിന് സമാധാനവും സന്തോഷവും വേണമെങ്കിൽ എന്നെ എത്രയും വേഗം ഒരു രഥത്തിൽ വരിഞ്ഞുകെട്ടി ലില്ലിപുട്ടിലേക്ക് മടക്കി അയക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ബ്ലിഫസ്കുവിലെ ചക്രവർത്തി ഉചിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്നെ രക്ഷിച്ചു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി എന്ന നിലയിൽ എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ലെങ്കിലും സ്വന്തം രാജ്യത്തേക്ക് അദ്ദേഹത്തെ മടക്കി അയക്കുകയാണ് വേണ്ടതെന്നും രാജാവ് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രാജാവ് തന്റെ മന്ത്രിസഭ വിളിച്ചുകൂട്ടി എന്നെ എന്റെ രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. ഒരു വലിയ ബോട്ട് ഉണ്ടാക്കുക എന്നതായിരുന്നു ആദ്യത്തെ ജോലി. 500 ജോലിക്കാരെ രാജാവ് അതിനായി നിയോഗിച്ചു. മരങ്ങൾ ഞാൻ തന്നെയാണ് മുറിച്ചിട്ടത്. ആശാരിമാരുടെ വലിയൊരു സംഘം തടിപ്പണിയിൽ മുഴുകി. ഒരു മാസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം ഞാൻ യാത്രയ്ക്ക് തയ്യാറായി. ജനങ്ങൾ എന്നെ അവസാനമായി ഒന്ന് കാണാൻ തിക്കിത്തിരക്കി. രാജകുടുംബവും എന്നെ സന്ദർശിച്ചു. ഞാൻ സാഷ്ടാംഗം പ്രണമിച്ച് എന്റെ ആദരം വ്യക്തമാക്കി. രാജാവ് 50 പണക്കിഴികൾ എനിക്ക് സമ്മാനിച്ചു. രാജാവിന്റെ ഒരു ഛായാചിത്രവും നൽകി. എല്ലാ ഉപഹാരങ്ങളും ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു. ഈ രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി 2 കാളകളെയും 6 പശുക്കളെയും സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ഞാൻ തീരുമാനിച്ചു. കുറച്ച് മനുഷ്യരെ കൂടി എന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചു. തന്റെ പ്രജകളെ വിട്ടു നൽകാൻ രാജാവ് തയ്യാറായില്ല. രാജാവിന്റെ നിർദ്ദേശപ്രകാരം പടയാളികൾ എന്റെ കീശകൾ വരെ പരിശോധിച്ചു. ഞാൻ ആരെയെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ എന്ന ഭയമുണ്ടാക്കി പലരും പരിഭ്രമം പരത്തി. 300 ആടുമാടുകളെയും നിരവധി പെട്ടികൾ നിറച്ച് ബ്രെഡും വീഞ്ഞും രാജാവ് എനിക്ക് സമ്മാനിച്ചു.
2: ഗള്ളിവറിന്റെ യാത്രകൾ എന്ന നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ തിരികെയുള്ള യാത്രയ്ക്ക് തയ്യാറാകുന്ന സാഹസിക സഞ്ചാരിയെയാണ് നാം നോവലിൽ കാണുന്നത്. താൻ ആഗ്രഹിച്ചതുപോലെ വിചിത്രമായ ദ്വീപുകൾ കാണാനും വിചിത്രരായ മനുഷ്യരുമായി ഇടകലർന്ന് ജീവിക്കുവാനും ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കുവാൻ വേണ്ട അനുഭവങ്ങളും ഗള്ളിവർ സമ്പാദിച്ചു. ജീവിതമെന്നാൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയാണെന്ന് നോവലിലെ കഥാനായകൻ ഓർക്കുന്നുണ്ട്. ലില്ലിപുട്ടിലെയും ബ്ലിഫെക്സ്കുവിലെയും രാജകുടുംബാംഗങ്ങളും പ്രജകളും സാധാരണ മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും ഭക്ഷണ വൈവിധ്യങ്ങളും കാലാവസ്ഥയും വായനക്കാരനെ ആസ്വദിപ്പിക്കുന്ന വിധത്തിലാണ് ജൊനാഥൻ സ്വിഫ്റ്റ് ഈ കൃതി രചിച്ചിരിക്കുന്നത്.
0: കുള്ളന്മാരുടെ രാജ്യങ്ങളിലൂടെയുള്ള ഗള്ളിവറിന്റെ സാഹസിക യാത്രകൾ ആക്ഷേപഹാസ്യത്തിന്റെ സാഹിത്യശാഖയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കൃതിയായാണ് നിരൂപകർ വിലയിരുത്തുന്നത്. ആക്ഷേപഹാസ്യ സാഹിത്യത്തിലെ ഒരു ക്ലാസിക് രചന എന്ന പദവി ഗളിവറുടെ യാത്രകൾ എന്ന നോവലിന് പണ്ഡിത ലോകം നൽകുന്നുണ്ട്. മനുഷ്യന്റെ വിഡ്ഢിത്തങ്ങളുടെ പ്രഹേളികകൾ അന്വേഷിക്കുന്ന ഉദാത്തമായ രചന എന്ന ഖ്യാതിയും ഈ നോവലിനുണ്ട്.
2: ആണ് ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതി പുറത്തുവരുന്നത്. പ്രസിദ്ധീകരിക്കപ്പെട്ടയുടൻ തന്നെ ഏറെ ശ്രദ്ധേയമായ ഈ രചന ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന എഴുത്തുകാരന് വിശ്വസാഹിത്യത്തിൽ പ്രമുഖ സ്ഥാനം നേടിക്കൊടുത്തു. ഗള്ളിവർ നടത്തുന്ന 4 സാങ്കല്പിക യാത്രകളാണ് ഈ നോവലിൽ സവിസ്തരം വിവരിക്കുന്നത്. നിരവധി രചനകൾ തന്റേതായി ജൊനാഥൻ സ്വിഫ്റ്റ് ലോകസാഹിത്യത്തിന് സംഭാവന ചെയ്തെങ്കിലും ഗള്ളിവരുടെ യാത്രകളാണ് അതിലേറ്റവും പ്രശസ്തം. ലില്ലിപുട്ട് എന്ന കുള്ളന്മാരുടെ രാജ്യത്തു നിന്ന് തിരിച്ചെത്തിയ ശേഷവും ഗള്ളിവർ തന്റെ സാഹസിക യാത്രകൾ തുടരുന്നുണ്ട്.
0: സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ട പുസ്തകമെന്നാണ് ഗളിവറുടെ യാത്രകൾ എന്ന കൃതിയെക്കുറിച്ച് സാഹിത്യലോകം പറയുന്നത്. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട പുസ്തകം കൂടിയാണിത്. 18th നൂറ്റാണ്ടിലെ സാമൂഹിക പരിതസ്ഥിതിയെ അതിരൂക്ഷമായി ആക്ഷേപഹാസ്യത്തിന്റെ ഭാഷയിൽ വിമർശിക്കുന്ന കൃതിയാണിത്. യാത്രാ വിവരണ കൃതിയായും ഈ നോവൽ വായിക്കപ്പെടുന്നു. ആന്റിലോപ്പ് എന്ന കപ്പലിൽ നടത്തുന്ന ഒന്നാമത്തെ യാത്രയും അഡ്വഞ്ചർ എന്ന കപ്പലിലെ രണ്ടാം യാത്രയും വായനയെ വിസ്മയത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്നു.
2: നോവൽ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ലില്ലിപുട്ടിൽ നിന്നും തുടങ്ങിയ യാത്രകൾ പല നാടുകൾ കടന്ന് വിചിത്രമായ അനുഭവങ്ങളിലൂടെ ഗള്ളിവറിനെ നടത്തി. ഒടുവിൽ അയാൾ സ്വന്തം രാജ്യത്തേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കപ്പൽ കയറുകയാണ്.
1: September 24 രാവിലെ 6 മണിക്ക് ഞാൻ തിരികെ എന്റെ രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. ഒരു ദിവസം മുഴുവൻ ഞാൻ കടലിലൂടെ തുഴഞ്ഞു. വൈകുന്നേരത്തോടെ ഒരു ചെറിയ ദ്വീപ് കണ്ടു. രാത്രി ആ ദ്വീപ് താവളമാക്കി. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. കടലിൽ നല്ല കാറ്റുണ്ടായിരുന്നു. ദൂരെ ഒരു കപ്പൽ കണ്ടു. ഞാൻ കൂവി വിളിച്ചു. ക്യാപ്റ്റൻ എന്നെ കണ്ടു. അവർ ആകാശത്തേക്ക് വെടി പൊട്ടിച്ചു. ഞാൻ എന്റെ ചെറിയ ബോട്ട് ആ കപ്പലിന് സമീപത്തേക്ക് അതിവേഗം കൊണ്ടുപോയി. കപ്പലിനടുത്തെത്തിയപ്പോഴാണ് അതൊരു ഇംഗ്ലീഷ് കപ്പലാണെന്ന് എനിക്ക് മനസ്സിലായത്. സന്തോഷം ഇരട്ടിയായി. ക്യാപ്റ്റൻ എന്നെ കപ്പലിലേക്ക് നയിച്ചു. മിസ്റ്റർ ജോൺ ബിഡൽ എന്നാണ് ക്യാപ്റ്റന്റെ പേര്. വളരെ സാഹസികനും അനുഭവ സമ്പത്തുമുള്ള വ്യക്തിയാണ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിനോട് ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു. അതെല്ലാം കേട്ടപ്പോൾ ക്യാപ്റ്റൻ അതിശയം കൂറി. കപ്പലിനോട് ചേർത്ത് എന്റെ ചെറിയ വള്ളം ബന്ധിച്ചു. ഇംഗ്ലണ്ടിലേക്ക് അവസാനം ഇതാ ഞാൻ യാത്ര പുറപ്പെടുന്നു. മാതൃനാട് കാണാനായി എന്റെ ഹൃദയം വ്യഗ്രത പൂണ്ടു. ലില്ലിപുട്ടിൽ നിന്നും ഞാൻ കൂടെ കരുതിയ കന്നുകാലികളെയും സാധന സാമഗ്രികളെയും കപ്പലിൽ കയറ്റി. ചെറിയ മൃഗങ്ങളെ കണ്ടപ്പോൾ ക്യാപ്റ്റന്റെ കൗതുകം ഇരട്ടിയായി. കപ്പലിലുള്ളവർ എന്റെ കഥകൾ കേട്ട് അമ്പരന്നു. മറ്റൊരു അതിശയമെന്ന് പറയുന്നത്, ദീർഘകാലമായുള്ള സുഹൃത്ത് പീറ്റർ വില്യംസ് കപ്പലിലുണ്ടായിരുന്നു എന്നതാണ്. എന്റെ അനുഭവങ്ങൾ ഞാൻ പീറ്ററിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കാത്തതിൽ അയാൾക്ക് അത്ഭുതം തോന്നുന്നുവെന്ന് പറഞ്ഞു. തിരികെയുള്ള യാത്രയിൽ നിർഭാഗ്യവശാൽ എന്റെ കുറച്ച് ആടുകളെ കപ്പലിലെ എലികൾ ഭക്ഷണമാക്കി. ഭാഗ്യത്തിന് ക്യാപ്റ്റൻ എലികൾക്ക് ബിസ്ക്കറ്റ് നൽകിയതിനാൽ ബാക്കിയുള്ള കന്നുകാലികൾ ജീവനോടെ തീരത്തെത്തി. 1702 April 13 ഞങ്ങളുടെ കപ്പൽ ഇംഗ്ലണ്ടിലെത്തി. ഒരേ സമയം എനിക്ക് ആശ്വാസവും നിരാശയും തോന്നി. ഇത്രയും നാളത്തെ വിചിത്രമായ ജീവിതം, സാഹസികത നിറഞ്ഞ അനുഭവങ്ങൾ അവസാനിച്ചു എന്ന വിഷമം ഒരു ഭാഗത്ത്, മാതൃനാട്ടിൽ പ്രിയപ്പെട്ടവരുടെ സമീപമെത്തി എന്ന ആശ്വാസം മറുഭാഗത്ത്.
2: നോവൽ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഗള്ളിവർ എന്ന ഭിഷഗ്വരന്റെ സാഹസിക സ്നേഹിയുടെ അന്വേഷണങ്ങൾ വായനക്കാരുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കുന്ന വിധമാണ് ജൊനാഥൻ സ്വിഫ്റ്റ് ഈ കൃതി രചിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. അയർലൻഡ് എന്ന രാജ്യത്ത് ഡബ്ലിൻ പട്ടണത്തിൽ ജനിച്ച പ്രതിഭാശാലിയായ ഈ എഴുത്തുകാരൻ കുട്ടിക്കാലം മുതൽ തന്നെ പ്രതിഭ തെളിയിച്ചിരുന്നു. 14 പ്രശസ്തമായ ട്രിനിറ്റി കോളേജിൽ നിന്നും വിദ്യാഭ്യാസം തുടങ്ങി 18 ബിരുദം നേടി. സർ വില്യം ടെമ്പിൾ എന്ന ഉന്നത സ്ഥാനീയന്റെ കീഴിൽ ജോലി ചെയ്യവേ ഇംഗ്ലണ്ടിലെ രാജകുടുംബവുമായി ജൊനാഥൻ സ്വിഫ്റ്റ് അടുത്തു പരിചയപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖലയിലും സാഹിത്യ ജീവിതത്തിലും പുതിയ വഴിത്തിരിവായി. തുടർന്ന് സ്വിഫ്റ്റ് ഒരു പള്ളി വികാരിയായി ദൈവിക ശുശ്രൂഷ നിർവഹിച്ചു. ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി എ ടെയിൽ ഓഫ് എ ടബ് എന്ന രചനയാണ്. തുടർന്ന് ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്ന കൃതി പുറത്തിറങ്ങി. എന്നാൽ രണ്ട് പുസ്തകത്തിലും എഴുത്തുകാരൻ സ്വന്തം പേര് നൽകിയില്ല. മതത്തെയും സർക്കാരുകളെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്ന ഗള്ളിവേഴ്സ് ട്രാവൽസ് അഥവാ ഗള്ളിവറുടെ യാത്രകൾ എഴുത്തുകാരന് വിശ്വപ്രസിദ്ധി നേടിക്കൊടുത്തു. ജൊനാഥൻ സ്വിഫ്റ്റ് 1745 നിര്യാതനായി. ഗള്ളിവറുടെ യാത്രകൾ എന്ന ക്ലാസിക് കൃതിയിലൂടെ ജൊനാഥൻ സ്വിഫ്റ്റ് ഇന്നും വായനക്കാർക്കിടയിൽ ജീവിക്കുന്നു.
0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
4: ആകാശവാണി. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. പൊറിഞ്ചു മറിയം ജോസ് എന്ന ചിത്രത്തിനു വേണ്ടി കേശവ് വിനോദ് പാടിയത്. രചന ഹരിനാരായണൻ. സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്.

0: ആകാശവാണി ദേവികുളം സ്പൈസ്
1: എഫ്എം.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 11, ശകവർഷം 1948 ആഷാഢം 4, 2026 ജൂൺ മാസം 25 തീയതി വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. എഫ്എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചോദ്യോത്തര വേളയോട് കൂടിയാകട്ടെ ഇന്നത്തെ പ്രക്ഷേപണത്തിന്റെ ആരംഭം. ആദ്യം ഇന്നലത്തെ ചോദ്യവും ഉത്തരവും കേൾക്കാം. വായനക്കാർക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട ഒന്നാണല്ലോ ഡിറ്റക്റ്റീവ് നോവലുകൾ. മലയാളത്തിലെ ആദ്യ ഡിറ്റക്റ്റീവ് നോവൽ എന്ന വിശേഷണമുള്ള

0: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
1: ये आकाशवाणी का तिरुवनंतपुरम केंद्र है।
2: आकाशवाणी देवकुलम हिंदी पाठ्यक्रम ഇപ്പോൾ സമയം 5:15
1: ഛാത്രായം ഹേ
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഉള്ളം കേൾക്കുമേ എന്ന ചിത്രത്തിനായി ഹാരിസ് ജയരാജ് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം. വൈരമുത്തു എഴുതിയ
3: आज की कक्षा में हमारी जो कहानी है छटपट और नटखट, उसकी आखिरी भाग पढ़ेंगे. तो पहले जो है पाठ की ओर चढ़ते हैं, ठीक है. सर्दियां अभी शुरू नहीं हुई थी, मौसम साफ था, चटकीली धूप निकली हुई थी. दोनों भाई मजे में दौड़ते चले गए, नाला पार किया, भाग पार किया, खेत पार किया, बरगद को भी पीछे छोड़ दिया. लेकिन पोखर तक पहुंचते पहुंचते दोनों थक गए और रुक गए. कपड़े सूख गए. छोटे छटपट ने हांफते हुए लेकिन खुश होते हुए कहा, हाँ बड़े, वाकई कपड़े तो सूख गए. नटखट ने भी खुश होकर कहा, तो जनता आप पढ़िए.
4: सर्दियां अभी शुरू नहीं हुई थी, मौसम साफ था, चटकीली धूप निकली हुई थी. दोनों भाई मसे में दौड़ते चले गए, नाला पार किया, बाग पार किया, खेत पार किया, बरगद को भी पीछे छोड़ दिया. लेकिन पोखर तक पहुँचते पहुँचते दोनों थक गई और रुक गई.
3: कृष्ण प्रेमाई जी,
5: कपड़े सूख गई. छोटे चटपट ने खुश होते हुए कहा, कपड़े तो सूख गए. नटखट ने फिर खुश होकर कहा,
3: दोनों बच्चे जो है दौड़ रहे थे, तो सर्दियों अभी शुरू नहीं हुई थी, मौसम तो बहुत ही साफ था, मतलब अच्छा मौसम था, और चटकीली सी धूप जो है निकली आई थी. और दोनों भाई बड़े ही मजे से दौड़ते दौड़ते उन्होंने हर वो नजारा पार किया जो रोज देखते चलते थे जब स्कूल जाते थे. क्या क्या पार किया? नाला पार किया, बाग पार किया, खेत पार किया, बरगद को भी उन्होंने पार करके पीछे छोड़ दिया. और इस तरह वो कहाँ तक पहुँच गए? पोखर तक. पोखर तक पहुँचते पहुँचते दोनों भाई जो है थक गए और वो रुक जाते हैं. तो झटपट जो है कहता है कि देखो छोटे, हमारे कपड़े जो हैं सूख गए हैं, हमारे कपड़े सूख गए हैं. बहुत खुश होकर कहता है. और छोटा भी कहता है, हाँ वाकई. वाकई मतलब क्या होता है? हाँ सही है. नचा शेरी से हमारे पार ना शेरियान है, हमारे ड्रेस ओके उणंगी टोंड. नटखट ने भी खुश होकर कहा. नटखट वाले संतोष ആയിട്ട് പറഞ്ഞു. അപ്പോൾ രണ്ട് പേരും ഓടുകയാണ്. വളരെ നല്ലൊരു കാലാവസ്ഥയാണ്. തണുപ്പ് തുടങ്ങിയിട്ടില്ല. സർദി എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ് കാലം തുടങ്ങിയിട്ടില്ല. വളരെ നല്ലൊരു കാലാവസ്ഥ. മോസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. ക്ലിയർ ആയിട്ടൊരു കാലാവസ്ഥയായിരുന്നു. ചെറിയ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾ ഇങ്ങനെ വളരെ രസകരമായി ഓടി ഓടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെന്നും കണ്ടിരുന്ന കാഴ്ചകളെല്ലാം അവർ ഓരോന്നായിട്ട് എന്താണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓട കഴിഞ്ഞു, പിന്നെ ബാഗ് കഴിഞ്ഞു, കേത്ത് കഴിഞ്ഞു, അവസാനം അവരെവിടെ വരെ എത്തി? പോക്കർ വരെ എത്തി. അങ്ങനെ എത്തിയപ്പോഴേക്കും അവർ രണ്ടുപേരും തളർന്നു പോയി. തളർന്നപ്പോ അവിടെ അവര് നിന്നു. അങ്ങനെ മൂത്ത കുട്ടിയായ ഝട്ട്പട്ട് വളരെ സന്തോഷത്തോടെ പറയാണ്, നോക്കൂ നമ്മുടെ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് എന്ന്. ഇളയാളും അത് ശരിവച്ചു. अगली भाग देखते हैं. तभी नटखट को पोखर किनारे एक चिकनी गिट्टी दिखाई पड़ी. नटखट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. देखा देखी झटपट ने भी एक गिट्टी उठाकर फेंक दी, लेकिन उसकी गिट्टी एकदम पानी में घुटुक हो गई. बड़े तुमको गिट्टी पैराना नहीं आता? हाँ छोटे तुम सिखा सकते हो? पढ़िए आप.
5: तभी नटखट को पोखर किनारे एक चिकनी गिट्टी दिखाई पड़ी. नटखट ने उसे उड़ा लिया और तिरछे होकर उसे इस तरफ फेंके कि गिट्टी पानी की सतह पर उछलती हुई.
3: तो बच्चों देखो कि दोनों जो है अभी पोखर के किनारे पहुंच गए हैं और वो दोनों थक कर रुक गए हैं. तो उसी बीच जो है नटखट ने किनारे से उसे एक चिकनी गिट्टी दिखाई पड़ी. चिकनी गिट्टी पता है क्या होता है? चिकनी गिट्टी എന്ന് വെച്ചാൽ വളരെ മിനുസമുള്ള ചെറിയ കല്ലിനെയാണ് ഗിട്ടി എന്ന് പറയുന്നത്. ചിക്കനി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മൂത്ത് ആയിട്ടുള്ള, ആ മിനുസമുള്ള. അങ്ങനത്തെ ഒരു കല്ല് അവൻ കണ്ടു. നട്ട്കട്ടിനെ ഉസേ ഉഠാ ലിയാ ഓർ തിർച്ചേ ഹോക്കർ ഉസേ ഇസ് തരം ഫെങ്കാക്കി ഗിട്ടി പാനിക്ക് സത്ത് പർ ഉച്ചൽത്തി ഹുയി ദൂർ തക് ചലി ഗൈ. അപ്പൊ എന്ത് ചെയ്തു, ആ കല്ല് കണ്ടതും അവനെ അതിനെ ഇങ്ങനെ എറിയാൻ തോന്നി. ഒരു പ്രത്യേക രീതിയിൽ എറിയുമ്പോഴേക്ക് ഈ കല്ല് ചെന്ന് വീണ് വെള്ളത്തിൽ ഇന്നിങ്ങനെ പാനി എന്ത് ചെയ്യും, തെറിക്കും. ഉച്ചല്ല മീൻസ് എന്താണ്, പുറത്ത് തെറിക്കും. ആ ഇതിങ്ങനെ ചെയ്യാൻ അവന് വളരെ ഇഷ്ടമായിരുന്നു. ദേഖാ ദേഖി ജട്ട്പട്ട് നേ ബി ഏക് ഗിട്ടി ഉഠാകർ ഫേങ് ദി. ഇതേ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ചട്ടപ്പെട്ടു അതുപോലെ ഒരു ഗിട്ടി ഒരു കല്ലെടുത്തിട്ട് ഇതുപോലെ പോകും. പക്ഷെ അവൻ എറിഞ്ഞ കല്ലങ്ങ് വെള്ളത്തില് താന്നുപോയി, ഇതുപോലെ വെള്ളം തെറിപ്പിച്ചിട്ടില്ല, വെള്ളത്തിലങ്ങ് താന്നുപോയി. ഇവിടെ തുംകോ ഗിട്ടി പേരാണ നെഹിയാഥ ഹാ ചോട്ടെ തും സിഖാ സക്തേ ഹോ. അപ്പോഴാണ് നട്ട്കട്ട് ചട്ട്പട്ടിനോട് ചോദിക്കുകയാണ്, ബടെ തുംകോ ഗിട്ടി പെരാന നെഹിയാത്ത, ഈ കല്ലിനെ ഇങ്ങനെ പെരാന മീൻസ് എന്താണ്, വെള്ളത്തിൽ ഇങ്ങനെ തെറിപ്പിച്ച് വെള്ളം തെറിപ്പിക്കാൻ അറിയില്ല, ആ രീതി നിനക്ക് അറിയില്ലേ? അപ്പൊ ഝട്ട്പട്ട് പറയാണ്, ഇല്ല കുഞ്ഞാ എനിക്ക് അറിയില്ല, എന്നെ പഠിപ്പിച്ചു തരാവോ? ക്യൂ നെഹി അബിലോ, എന്തുകൊണ്ട് പറ്റില്ലാതെ ഇപ്പൊ പഠിപ്പിക്കാം. നട്ട്കട്ടിനെ ധ്യാൻസെ നീച്ചേ ദേക്കറെ ഗിട്ടി ഉഠായി ഓർ ഝട്ട്പട്ട് കോ ദിഖാതെ ഹുയേ ബോലാ. ഇപ്പൊ തന്നെ പഠിപ്പിക്കാലോ എന്ന് പറഞ്ഞിട്ട് താഴെ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി കല്ലുകളെയൊക്കെ നോക്കിയിട്ട് ഒരു ചെറിയ കല്ലവൻ എടുത്തു. ഝട്ട്പട്ട് കോ ദിഖാതെ ഹുയേ ബോലാ, അതിനെ ഝട്ട്പട്ടിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഗിട്ടി ഐസി ലോ ജോ ജാദാ ഭാരി ഓർ കുർദൂരി നാ ഹോ. കല്ല് എങ്ങനത്തെ എടുക്കണം, വളരെ ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല മിനുസമുള്ള കല്ല് വേണം എടുക്കാൻ, അല്ലാതെ റഫായിട്ടുള്ള വെയിറ്റ് ഉള്ള കല്ല് എടുക്കരുത്. ഹൽക്കി ഓർ ചിക്നി ഹോ, ഹൽക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് ആയിട്ടുള്ള, ചിക്നി എന്ന് പറഞ്ഞാൽ മിനുസമുള്ള കല്ല് എടുക്കണം. ഓർ ഉസേ ഇസ് തര ഫെങ്കോ, എന്നിട്ട് അതിനെ ഇങ്ങനെ എറിയണം എന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ലേക്കിൻ അപ് തക് ഝട്ട്പട്ട് കാ ധ്യാൻ പഠ ചുക്കാത്ത, പക്ഷേ ഝട്ട്പട്ടിന് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു. അവന്റെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറി. പോക്കർ കെ പാനി പർ തേർത്തി ബത്തക്കോക്കോ ധ്യാൻ സെ ദേഖ് രഹാ ഥാ, അവന്റെ ശ്രദ്ധ എങ്ങോട്ടേക്ക് പോയി, കുളത്തില് നീന്തി കളിക്കുന്ന താറാവുകളിലേക്ക് പോയി. തോ ബച്ചോ അഭി ആജ് ജോ ഭാഗ്യ ഹൈ ഉസ്മേ ക്യാ ആപ്കോ കോയി ശങ്ക ഹൈ?
4: നഹീ ജീ.
3: തോ മേ ക്യാ കുഛ് പ്രശ്ന പൂച്ച് സക്തി ഹൂം?
4: ഹാ.
3: തോ ദോനോ ഭായിയോ കെ ബീച്ച് കിത്നേ ഉമർ കി ഫറക് ഥി?
4: ദോ സാൽ.
3: ദോനോ ഭായി കൈസേ സ്കൂൾ തക് ജാതേ ഥേ?
4: പൈദൽ.
3: പൈദൽ ജാതേ ഥി. നട്ട്കട്ട് ജബ് പാനി മേ ഗിരാ ഉസേ കിസ്നേ ബച്ചായാ?
4: ഝട്ട്പട്ട്നെ.
3: ഝട്ട്പട്ട്നെ ബച്ചായാ. ഝട്ട്പട്ട് കോ തേർനാ ആതാ ഥാ?
4: ഹാ.
3: കിസ്കോ തേർനാ നഹീ ആതാ ഥാ?
4: നട്ട്കട്ട്.
3: നട്ട്കട്ട് കോ. ഝട്ട്പട്ട്നെ നട്ട്കട്ട് സേ ക്യാ സിഖാനേ കോ കഹാ?
4: കാഗസ് കേ നാ ബനാനേ സിഖായേ.
3: ഹാ. ഓർ നട്ട്കട്ട് കോ ക്യാ സീഖ്നാ ഥാ?
4: നട്ട്കട്ട് കോ തേർനാ സിഖായേ.
3: തോ അന്ത് മേ ദോനോ കേ കപ്ഡേ ഭീ സൂഖ് ഗയേ ഓർ ദോനോ ഖുശ് ഹോകർ ഗർ ജാ രഹേ ഥേ. तो क्या आपको ये पार्ट अच्छा लगा?
4: हाँ.
3: कहानी अच्छी लगी?
4: बहुत अच्छा.
3: तो इसके कुछ नए शब्द आप लोगों को ढूंढ निकालना है पार्ट से, उसका अर्थ मैं बताऊंगी. നിങ്ങൾക്ക് മനസ്സിലാവാത്ത, ആദ്യമായിട്ട് കാണുന്ന, പരിചയപ്പെട്ടിട്ടില്ലാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുക, അതിന്റെ അർത്ഥം പറഞ്ഞു.
4: സർദിയ.
3: സർദി. സർദിയ മത്ലബ് ഠണ്ടി, യാനി കി കോൾഡ്. വിന്റർ സീസണെയാണ് സർദിയ എന്ന് പറയുന്നത്, തണുപ്പ് കാലത്തിനെയാണ് സർദിയ എന്ന് പറയുന്നത്. വളരെ ചെറിയ മിനുസമുള്ള കല്ലുകളെയാണ് ചിക്നി ഗിട്ടി എന്ന് പറയുന്നത്. തിർച്ചി എന്ന് പറഞ്ഞാൽ ബെൻഡ് ആവുക. ആ കല്ല് എറിയാൻ നേരത്ത് നട്ട്കട്ട് ഇങ്ങനെ തിർച്ചി ആയി, മീൻസ് ബെൻഡ് ആയിട്ടാണ് എറിഞ്ഞത്. ആ രീതിക്ക് എറിഞ്ഞത് കൊണ്ടാണ് ആ കല്ല് അങ്ങനെ പോയി വീഴുന്നതും വെള്ളം തെറിച്ചതും. അതിനെയാണ് തിർച്ചി മീൻസ് ബെൻഡ് ആവുക. तो बच्चों आगे हम जो है इस पाठ से संबंधित एक गतिविधि करेंगे, जहाँ पर जो है कहानी के पात्रों की विशेषताएं पहचान के तुम लोगों को सही मिलान करना है. ठीक है, तो देखिए एक तरफ जो है दोनों कथापात्र नटखट और झटपट का नाम दिया है, दूसरी ओर कुछ वाक्य दिया है, आपको सही मिलान करना है. तो पहला देखिए, कागज की नाव बनाना आता है, किसको आता है?
4: नटखट को कागज की नाव बनाना आता है.
3: बहुत अच्छी. नदी में तैरना आता है, किसको?
4: झटपट को नदी में तैरना आता है.
3: कौन बाग से आम तोड़ता है?
4: नटखट बाग से आम तोड़ता है.
3: माँ से शिकायत करता है, कौन करता है शिकायत?
4: झटपट माम से शिकायत करता है.
3: बरगद की जड़े पकड़कर झूला झूलता है,
4: नटखट बरगद की जड़े पकड़कर झूला झूलता रहे.
3: झूला झूलता है, बहुत अच्छी. छोटे का हाथ पकड़ कर दौड़ाता है, कौन दौड़ाता है?
4: झटपट छोटे का हाथ पकड़ कर दौड़ाता है.
3: ये जो है सही प्रस्ताव चुनकर लिखने का है, ഇംഗ്ലീഷ് ട്രൂ ഓർ ഫോൾസ് ഒക്കെ നിങ്ങൾ പഠിച്ച് ചെയ്തിട്ടില്ലേ? അങ്ങനത്തെ അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് സഹീ പ്രസ്താവ് ചുൻകർ ലിഖേ. തോ ദേഖിയെ ദോനോ ഭായ് അപ്നെ ഗാവ് കേ സ്കൂൾ മേ പഠത്തേ ഹേ, സഹീ യാ ഗലത്?
4: ഗലത്.
3: तो दोनों भाई कहाँ पढ़ते हैं, कौन से स्कूल में पढ़ते हैं?
4: दूसरे गांव के.
3: दूसरे गांव के स्कूल में पढ़ते हैं. नटकट को गिट्टी पहराना आता है,
4: सही?
3: सही में नटकट को गिट्टी पहराना आता था. नटकट हमेशा रोते हुए स्कूल आता है,
4: गलत?
3: गलत. उसके बारे में कभी एक पाठ में नहीं कहा गया है, उसको अच्छा लगता था, नजारे देख कर जाना अच्छा लगता था. बड़ा भाई पांचवी कक्षा में पढ़ता है,
4: सही?
3: और छोटा भाई कौन सी कक्षा में पढ़ता है? छठ पर स्कूल के रास्ते में कई बार छोटे का इंतजार करना पड़ता है,
4: सही?
3: क्योंकि नटकट क्या देखता रहता था, कई जो नजारे थे, क्या क्या नजारे देखता था?
4: पोखर, नाले, बरगद
3: और नदी. तो इस तरह ये पाठ जो है समाप्त होता है. क्या बच्चों आपको कुछ शंका है इस पाठ से?
4: नहीं जी.
3: तो ये पाठ जो है यहाँ पर समाप्त होता है. धन्यवाद.

0: संग तेरे पानियों सा पानियों सा पानियों सा बहता रहूं।
1: तमिल चलचित्र गानങ്ങൾ സമാപിക്കുന്നു. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി ഇപ്പോൾ
3: തുടിതാളം പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് തൃക്കാരിയൂർ സുരേഷ് മാരാരും സംഘവും.

Yeah.

മറ്റു വ്യാധിയാണ്. ഇത് വളരെ തെറ്റാണ്. ഇത് ഒരിക്കലും പകരുന്ന രോഗമാണ്. ഭക്ഷണം, ഭക്ഷണം മുൻകിടൽ, ഒരുമിച്ച് താമസിക്കൽ എന്നിവയിലൂടെ ഒന്നും ഇത് മറ്റൊരാളിലേക്ക് സാധിക്കുന്നു. ആക്റ്റീവായിട്ടുള്ള സ്ത്രീകളുടെ ഇപ്പോൾ

ഭാരത്തെ ഒന്നും ബാധിക്കുന്നു.

സർജറി തന്നെ പലതരം

ചുവപ്പ് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കുന്ന സ്കിന്നിൽ നിന്നും മെലനോസൈറ്റ് കോശങ്ങളെ വേർതിരിച്ചോ അല്ലെങ്കിൽ അവയെ കൾച്ചർ ചെയ്ത് ഇരട്ടി വെച്ച് കോശങ്ങളായി തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറി. ആദ്യം പറഞ്ഞാൽ

0: കൈകൾ കഴുകേണ്ട സ്റ്റെപ്പുകൾ രണ്ട് രീതിയിൽ
1: തുടിതാളത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചത് തൃക്കാരിയൂർ സുരേഷ് മാരാരും സംഘവും. പങ്കെടുത്തവർ വലവൂർ വിനോദ് മാരാർ, തൃക്കാരിയൂർ സതീഷ്, കറുകടം സന്തോഷ്, കൂടുമഠം കൃഷ്ണകുമാർ, കൊടുങ്ങൂർ ഉണ്ണികൃഷ്ണൻ.
0: ആദ്യമായി ഉള്ളംകൈയിൽ നന്നായി പിടിപ്പിക്കുക. അടുത്തതായി ഇരുകൈകളുടെയും കൈപ്പത്തിക്ക് മുകളിലായി നന്നായി തിരുമ്മുക. അതിനുശേഷം വിരലുകൾക്കിടയിൽ നന്നായി തിരുമ്മുക.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: കൂട്ടിപ്പിടിച്ച് ഉള്ളംകൈകളിൽ വൃത്താകൃതിയിൽ ഇരുവശത്തേക്കും തിരുമ്മുക. അവസാനമായി കൈകൾ രണ്ടും ഉണങ്ങാൻ.
3: ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺ കുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴത്തു എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടിയേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ
4: 11:00 ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ശ്രീകുമാർ പ്രിയ എന്നിവർ ആലപിച്ച
5: I am your RJ Chetan in this beautiful episode of Spice. Detoxification or detox is a popular buzzword. It usually entails adhering to a strict diet or utilizing particular items that promise to cleanse the body of toxins, hence boosting health and promoting weight loss. Fortunately, your body is well equipped to clear toxins on its own without the need for special diets or costly supplements. However, you can help your body's natural detoxification mechanism work better. In today's Spice, we'll go over some common detox myths as well as scientifically proven strategies to renew your body's detoxification mechanism. But first, let's eliminate some typical detoxification myths. Detox diets are supposed to help you get rid of toxins, enhance your health, and lose weight. Laxatives, diuretics, vitamins, minerals, teas, and other foods with detoxifying effects are frequently used. In the context of detox diets, the term toxin is a bit of a misnomer. Pollutants, synthetic chemicals, heavy metals, and processed foods are all known to be harmful to one's health. Popular detox diets, on the other hand, rarely identify the precise toxins they claim to eliminate or the method by which they claim to do so. Furthermore, there is little proof that these diets work for toxin clearance or long-term weight loss. The liver, kidneys, digestive system, skin, and lungs are all involved in your body's toxin removal mechanism. Even so, these organs can only effectively clear undesirable substances when they are healthy. So, while detox diets don't accomplish anything your body can't do on its own, you can help your body's natural detoxification system work more efficiently. The liver is responsible for metabolizing more than 90% of alcohol. Alcohol is converted to acetaldehyde by liver enzymes, which is a recognized cancer-causing toxin. Your liver recognizes acetaldehyde as a toxin and transforms it to a harmless chemical called acetate, which is then excreted. Drinking too much alcohol can harm your liver by creating fat buildup, inflammation, and scarring. When this happens, your liver is unable to fulfill its essential functions such as filtering waste and other toxins from your body. As a result, limiting or completely avoiding alcohol is one of the most effective strategies to keep your body's detox mechanism working smoothly. To support your body's health and natural detox mechanism, you must get enough and good sleep each night. Sleeping permits your brain to restructure and recover while also removing poisonous waste byproducts that have accumulated throughout the day. A protein called beta amyloid is one of these waste products, and it plays a role in development of Alzheimer's disease. Because your body doesn't have enough time to accomplish those activities when you don't get enough sleep, toxins can build up and negatively impact your health. Stress, worry, high blood pressure, heart disease, type 2 diabetes and obesity have all been associated to poor sleep in the short and long term. To maintain optimum health, you should sleep 7 to 9 hours each night on a regular basis. Water is good for a lot more than just quenching your thirst. It keeps your body cool, lubricates joints, improves digestion and nutrition absorption, and detoxifies your body by eliminating wastes. To work efficiently and break down nutrients for your body to use as energy, your body's cells must be repaired on a regular basis. These processes, however, produces waste in the form of urea and carbon dioxide, which can harm your body if they build up in your blood. These waste materials are transported by water, which is then efficiently removed through urination, breathing, or sweating. As a result, staying hydrated is critical for detoxification. Water consumption should be 125 ounces, that is 3.7 liters for men, and 91 ounces, that is 2.7 liters for women on a daily basis, depending on your diet.